ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മെയ് 10 സമതല ഭൂമികകളിലൂടെയാണ്. 1774 മെയ് 10 ലോക ചരിത്രഗതിയെ സ്വാധീനിച്ച സുപ്രധാന സംഭവങ്ങളിൽ പ്രമുഖമായ ഫ്രഞ്ച് വിപ്ലവത്തിന് പശ്ചാത്തലമൊരുക്കിയ ലൂയി 16 ഫ്രാൻസിലെ രാജാവായി സിംഹാസനാരൂഢനായിരിക്കുന്നു. 1857 മെയ് 10 ശിപ്പായി ലഹള, ഇന്ത്യൻ കലാപം എന്നിങ്ങനെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഇന്ത്യയിലെ 1 സ്വാതന്ത്ര്യസമരം ഉത്തരേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1933 മെയ് 10 ബെർലിൻ നഗരത്തിന്റെ ഹൃദയഭാഗം ബേബേൽ പ്ലാറ്റ്സ്, നാസി ഭ്രാന്തന്മാർ രാജ്യമെങ്ങും അക്ഷരവിരുദ്ധ താണ്ഡവം നടത്തുന്ന കാലം. രാത്രി ഓപ്പൺ പ്ലാറ്റ്സ് എന്ന നഗര ചത്വരത്തിൽ 40,000 നാസി യുവാക്കൾ തടിച്ചുകൂടി. പാട്ടും കൂത്തുമായി, വാദ്യഘോഷമായി, തവിട്ടുകുപ്പായക്കാരായ നാസിപ്പടയുടെ മധ്യത്തിൽ 25,000 പുസ്തകങ്ങൾ കൂന കൂട്ടിയിട്ട് ദേ കത്തിക്കുന്നു. പുസ്തകദഹനം പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാകാം. മഴ പെയ്യുന്നു. തീ അണയാതിരിക്കാൻ അഗ്നിശമന സേന പെട്രോൾ ഒഴിച്ചുകൊടുക്കുന്നു. കൊടും ക്രൂരത, പുസ്തകദഹനം. 1940 മെയ് 10 അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളെ തുടർന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിരിക്കുന്നു. 1994 മെയ് 10 കറുത്ത വർഗത്തിന്റെ ആഗോള വിമോചന നായകൻ, ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര സേനാനി, വർണ്ണവിവേചന നയങ്ങൾക്കെതിരെ സഹന സമരങ്ങൾ നയിച്ച ഗാന്ധി ശിഷ്യൻ, മനുഷ്യാവകാശ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ധീരനായ നായകൻ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

ശബ്ദത്തിൽ ഇനി തളിരില. ഒരാൾ ഒരു ബന്ധത്തിൽ എത്രത്തോളം വൈകാരികമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും അയാളെ ബാധിക്കും. ഇത് ദേഷ്യമല്ല, മറിച്ച് ആ ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയമോ അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള ആഗ്രഹമോ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരുന്നവരെയോ പിണങ്ങുന്നവരെയോ നമ്മൾ പലപ്പോഴും അമിതമായി സെൻസിറ്റീവ് ആയവരെന്ന് മുദ്രകുത്താറുണ്ട്. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പങ്കാളിയോട് ചോദിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സങ്കടത്തിന് പിന്നിൽ വലിയൊരു സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ പിണക്കം യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ വലിയ താൽപര്യത്തിന്റെ അടയാളമാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാൾക്ക് ഒരു ബന്ധത്തിൽ എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ ചലനങ്ങൾ പോലും അയാളെ ബാധിക്കുമെന്നാണ്. പങ്കാളിയുടെ സംസാരത്തിലെ ഒരു ചെറിയ മാറ്റമോ ഫോൺ വിളിക്കാനുണ്ടായ ചെറിയ കാലതാമസമോ അവരെ അസ്വസ്ഥരാക്കുന്നത് അവർ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ ബന്ധം എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്ന ആഗ്രഹമാണ് ഈ സെൻസിറ്റിവിറ്റിക്ക് പിന്നിൽ. വാക്കുകളേക്കാൾ ഉപരിയായി സംസാരത്തിലെ താളവും ഭാവവും ശ്രദ്ധിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ബന്ധത്തിലെ ഓരോ നിമിഷവും ഇവർക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിള്ളൽ പോലും ഒരു വലിയ മുറിവായി ഇവർക്ക് അനുഭവപ്പെടാം. ഇത് നെഗറ്റീവായ ഒരു സ്വഭാവമല്ല, മറിച്ച് ബന്ധത്തെ അത്രമേൽ വിലമതിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പങ്കാളികളെ കൈകാര്യം ചെയ്യാൻ ദേഷ്യമല്ല, മറിച്ച് കരുതലാണ് വേണ്ടത്. അവരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചറിയുക. നീ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുക. ചെറിയ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഇടയ്ക്കിടെ ഉറപ്പു നൽകുക. ഇത് അവരുടെ ഉള്ളിലെ ആശങ്കകൾ അകറ്റാൻ സഹായിക്കും. ബന്ധങ്ങളിൽ ഇത്രത്തോളം ജാഗ്രത പുലർത്തുന്നത് ഒരു വലിയ കരുത്താണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ബന്ധങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റാനും ഇവർക്ക് സാധിക്കും. പരസ്പരം പിന്തുണച്ചും സ്നേഹിച്ചും മുന്നോട്ടു പോകുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി മാറും. സ്നേഹമുള്ള ഹൃദയങ്ങൾക്ക് വേഗത്തിൽ മുറിവേൽക്കാൻ കഴിയൂ. ആ മുറിവുകളെ സ്നേഹം കൊണ്ടുണക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകും. നിങ്ങളുടെ പങ്കാളി സെൻസിറ്റീവ് ആണെങ്കിൽ ഓർക്കുക, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തേയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. ബി സി കെ, ഐ ഒ എം എൽ പാർട്ടികളുടെ രണ്ടുവീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി ഭരിച്ചത്.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് എഐഎൻആർസി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് എംഎൽഎ ശോഭൻ ദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. എൻ ഡി എ ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പി എം ജീവൻ ജ്യോതി ബീമാ യോജന, പി എം സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. പി എം ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദീൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്സ്റ്റാർട്ട് FCയോട് 1 ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബുബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് C ജോസഫ് വിജി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ. എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന

നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽ പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അപ്പൻ തമ്പുരാനെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യകാരനും സംസ്കൃത പണ്ഡിതനുമായ അപ്പൻ തമ്പുരാന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. പ്രാചീന ഗ്രന്ഥങ്ങളുടെ പ്രകാശകൻ, ചരിത്ര ഗവേഷകൻ, പത്രാധിപർ, നോവലിസ്റ്റ് എന്നീ നിലകളിൽ തന്റെ വൈദഗ്ധ്യം മലയാളക്കരയിൽ ഉറപ്പിക്കാൻ അപ്പൻ തമ്പുരാന് കഴിഞ്ഞു. 1875 നവംബർ 8 അപ്പൻ തമ്പുരാൻ ജനിക്കുന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പത്രാധിപരാക്കിക്കൊണ്ട് രസികരഞ്ജനി മാസിക ആരംഭിച്ചത് അപ്പൻ തമ്പുരാനാണ്. രസികരഞ്ജനിയിലാണ് ഉണ്ണുനീലി സന്ദേശം എന്ന മണിപ്രവാള കൃതി ആദ്യമായി അച്ചടിക്കപ്പെടുന്നത്. രസികരഞ്ജനിക്ക് ശേഷം അപ്പൻ തമ്പുരാൻ മംഗളോദയം എന്ന പേരിൽ പ്രസിദ്ധീകരണശാല ആരംഭിച്ചു. കേരള കൽപ്പദ്രുമം എന്ന പ്രസ്സും തുടങ്ങി. മണിപ്രവാളത്തിന്റെ ലക്ഷണഗ്രന്ഥമായ ലീലാതിലകവും കാമദഹനം എന്ന കൃതിയും മംഗളോദയത്തിലൂടെയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രാചീന കൃതികളുടെ പ്രസിദ്ധീകരണം മുഖ്യ ലക്ഷ്യമായി കണ്ട് സരസ്വതി വിലാസം പ്രസ്സിൽ നിന്ന് പ്രാചീന ഗ്രന്ഥമാല എന്ന പരമ്പര പ്രസിദ്ധപ്പെടുത്തി. ഇടപ്പള്ളി സാഹിത്യ സമാജത്തെ സമസ്ത കേരള സാഹിത്യ പരിഷത്തായി പുരോഗമിപ്പിച്ചത് അപ്പൻ തമ്പുരാനാണ്. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലെന്ന് കരുതപ്പെടുന്ന ഭാസ്കര മേനോൻ രചിച്ചത് അപ്പൻ തമ്പുരാനാണ്. ചരിത്രാഖ്യായികയായ ഭൂതരായർ, വാസനാ വിജയം എന്ന നാടകം, മംഗളമാല, പ്രസ്ഥാന പഞ്ചകം, കാലവിപര്യം തുടങ്ങിയ കൃതികളും അപ്പൻ തമ്പുരാന്റേതാണ്. കൊച്ചി രാജാവ് സാഹിത്യ കുശല ബഹുമതി അപ്പൻ തമ്പുരാൻ നൽകി. സാഹിത്യ സർവഭൗമൻ എന്ന വിശേഷണവും അപ്പൻ തമ്പുരാനുണ്ട്. സാഹിത്യത്തിന് പുറമെ മറ്റു ചില രംഗങ്ങളിലും അപ്പൻ തമ്പുരാന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ കേരള സാനിറ്റോൺ സ്ഥാപിച്ചത് അപ്പൻ തമ്പുരാനാണ്. സീതാറാം നെയ്ത്തു കമ്പനി, ചെറുതുരുത്തിയിലെ കേരളീയ ആയുർവേദ വൈദ്യശാല എന്നിവയും അപ്പൻ തമ്പുരാൻ സ്ഥാപിച്ചവയാണ്. 1941 ഒക്ടോബർ 19 അപ്പൻ തമ്പുരാൻ അന്തരിച്ചു. തൃശൂരിലെ അയ്യന്തോളിൽ അപ്പൻ തമ്പുരാൻ താമസിച്ചിരുന്ന കുമാരമന്ദിരം ഇപ്പോൾ അപ്പൻ തമ്പുരാൻ സ്മാരകമാണ്. 1977 ഇത് കേരള സാഹിത്യ അക്കാദമി ഏറ്റെടുത്തു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നതുപോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടരി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം TVK നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ May 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 Section 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന Under-15, Under-17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന Under-15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടി തീർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് എത്രമാത്രം കാര്യങ്ങളുണ്ട്, വ്യത്യസ്തമായും പ്രയോജനപ്രദമായും എന്തൊക്കെ ചിന്തിക്കാനുണ്ട് അല്ലേ? സിനിമയുണ്ട്, സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, ശാസ്ത്രചിന്തകളുണ്ട്, എന്തൊക്കെ കലകളുണ്ട്, എത്രയെത്ര പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വിട്ടിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് എന്ത് പറയാനാണ്? അവരെന്തു പറഞ്ഞു, അവർ മറ്റവരെക്കുറിച്ച് എന്തു പറഞ്ഞു, എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് തുടങ്ങിയ വർത്തമാനങ്ങളിൽ മാത്രം സുഖം കണ്ടെത്തുന്നവരുണ്ട്. അവർക്ക് മറ്റൊന്നും വിഷയമേ അല്ല. സുനിത വില്യംസ് പോയതോ വന്നതോ ഒന്നും അവർക്ക് കാര്യമല്ല. നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന സാംസ്കാരിക പരിപാടികളോ പുസ്തകോത്സവങ്ങളോ ഒന്നും അവരുടെ വിഷയങ്ങളിൽ പെടുന്നില്ല. അത്തരത്തിൽ ആളുകളുടെ വിഷയങ്ങൾ മാറാത്തിടത്തോളം നാട് വികസിതമാവുകയുമില്ല എന്ന് മറന്നുപോകരുത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ വളരെ ഗൌരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യേണ്ടതായൊരു വിഷയമാണ് ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾ. അതിന് വിളിച്ചുകൂട്ടുന്ന മീറ്റിംഗുകൾക്ക് പേരിന് വരും, പകുതിയാകുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോകും. എന്നിട്ട് നാട് മുഴുവൻ ലഹരിയാണ്, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ വലിയ വായിൽ പറയും. നിരർത്ഥകമായ പ്രസ്താവനകൾ, വളരെ ഗൗരവകരമായ ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ലഹരി വിരുദ്ധ കാര്യങ്ങൾക്കും പരിസ്ഥിതി കാര്യങ്ങൾക്കും

എന്തുകൊണ്ടെന്നാൽ ചോറും കറിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്ന കാലമായിരുന്നു അത്. അപ്പോ പിന്നെ അപ്പുറത്തെ മാമി ഇപ്പുറത്ത് വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലും. ഉച്ചവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പേൺ നോക്കുന്നു എന്നൊരു പേര് കൂടിയുണ്ട്. അത്രയും സമയത്തിനുള്ളിൽ ക്രിയാത്മകമോ സർഗാത്മകമോ ആയ ഒരു കാര്യവും വർത്തമാനത്തിൽ വരില്ല. പകരം മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ മാത്രം. അത് കേട്ടിരിക്കാനുള്ള സുഖമൊന്നും വേറെ തന്നെയാണെന്നാണ് അക്കരത്തെ മാമി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാധവി അമ്മൂമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. കൂടിയിരുന്ന് നുണ പറഞ്ഞിരിക്കുന്നവരെ കണ്ട മാധവി അമ്മൂമ്മയ്ക്ക് കലി കയറുമായിരുന്നു. ഇറങ്ങിപ്പോയിനടി, അവരവരെ കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നവരെ നുണച്ചിപ്പാറുമാറെന്നായിരുന്നു മാധവി അമ്മൂമ്മ വിളിച്ചിരുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് കലി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ നുണ പറയും പെണ്ണുങ്ങൾക്കൊന്നും മാധവി അമ്മൂമ്മയോട് അത്ര പഥ്യമില്ലായിരുന്നു. ഒപ്പം ചെറിയ പേടിയും ഉണ്ടായിരുന്നു. നമ്മുടെ കുറ്റം തീർത്തിട്ടേ മറ്റുള്ളവരുടെ കുറ്റം തീർക്കാൻ പോകാവൂ എന്നവർ തീർത്തു പറഞ്ഞിരുന്നു.

മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ കണ്ടെത്തുന്ന സുഖവും കള്ളോ കഞ്ചാവോ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സുഖവും ഒന്നു തന്നെയാണെന്ന് മാധവിയമ്മൂമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പരിധിവരെ അതിലെവിടെയോ ചില സത്യങ്ങളുണ്ട്. ഒരു കാര്യം ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരിടത്ത് ചെന്ന് വേറൊരു രീതിയിൽ പറയുന്നവരെ കണ്ടിട്ടില്ലേ? കാര്യങ്ങൾ രണ്ടുപക്ഷം അവതരിപ്പിച്ച് അടിയുണ്ടാക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവരൊക്കെ അനുഭവിക്കുന്ന സുഖം ഇതുതന്നെയാണ്. അതുപോലെയാണ് പൊങ്ങച്ചം പറയുന്നവരും. അത് പറയുമ്പോൾ അവരുടെ തലച്ചോറ് അനുഭവിക്കുന്ന സുഖമൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊങ്ങച്ചം പറയാതിരിക്കാനാവില്ല. പറയണ്ട എന്ന് കരുതിയാലും തലച്ചോറ് അതിന് അനുവദിക്കില്ല. പൊങ്ങച്ചത്തിന് ഇംഗ്ലീഷിൽ സ്നോബെറി എന്നാണ് പറയുന്നത്. ഡേവിഡ് മോർഗൻ സ്നോബെറി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആളുകൾ പൊങ്ങച്ചക്കാരാകുന്നതിന് പിന്നിലെ രസാവഹമായ കാര്യങ്ങൾ. സെലിബ്രിറ്റികളെ പരിചയമുണ്ടെന്ന പൊങ്ങച്ചമാണ് പൊങ്ങച്ചങ്ങളെ ഏറ്റവും വലിയ പൊങ്ങച്ചം. നാടുവാഴികൾ എന്ന മലയാള ചലച്ചിത്രത്തിൽ ശങ്കരൻ എന്നൊരു കഥാപാത്രത്തെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അയാൾക്ക് എല്ലാവരെയും അറിയാം എന്നാണ് അയാൾ പറയുന്നത്. ആ കഥാപാത്രത്തിന്റെ പൊങ്ങച്ച സ്വഭാവമുള്ള എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരെ അറിയാം, നമുക്ക് ഇപ്പോൾ അത് സാധിച്ചെടുക്കാം, ഞാൻ വിളിച്ചു പറയാം, വേണമെങ്കിൽ കോടതിയിൽ വിളിച്ച് കേസ് തന്നെ മാറ്റിവെക്കാം എന്ന് തുടങ്ങി പൊങ്ങച്ചത്തിന്റെ വലിയ ചാക്കുകെട്ടുകളുമായി നടക്കുന്നവർ. അവർ അനുഭവിക്കുന്ന ആനന്ദവും നുണ പറയുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദവും ഫലത്തിൽ ഒന്നു തന്നെയാണ്, തന്നെത്താൻ പൊക്കികളെ കൊണ്ട് തോറ്റു എന്ന് മാധവി അമ്മൂമ്മ പറയുമായിരുന്നു. യസ്യാമതം തസ്യമതം മതം തസ്യന വേദസഹ എന്നൊരു സംസ്കൃത ശ്ലോകമുണ്ട്. ആരാണോ അറിഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുന്നത് അവനറിയാം. അറിയുന്നു എന്ന് വിശ്വസിക്കുന്നവന് അറിയുകയുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞു വന്നത്, ഈ ലോകത്ത് നമുക്ക് പരസ്പരം പറയാൻ എന്തെല്ലാം ഉണ്ട്? മാനവീയതയെക്കുറിച്ച്, മനുഷ്യന്റെ മോചനത്തെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുന്നത് സംബന്ധിച്ച്, മതത്തിന്റെ മൂഢത്വത്തെക്കുറിച്ച്, ജാതി എന്ന അസംബന്ധത്തെക്കുറിച്ച്, അങ്ങനെ എന്തിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. പക്ഷെ അതൊന്നും തലച്ചോറിന് വലിയ സുഖമുണ്ടാക്കി തരില്ല. അയലത്തുകാരന്റെ വേളി അന്യനോടൊപ്പം ഒളിച്ചോടിപ്പോയതും അങ്ങേലെ പ്രൊഫസർക്ക് അവിടുത്തെ ദാസിയോട് അവിഹിതമുള്ളതും ആരുമറിയാതെ ഭർത്താവ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയത് സ്ത്രീധനം പകുതി പോലും കൊടുക്കാത്തതുകൊണ്ടാണെന്നും പേൻ നോക്കി ഈരുകൊന്നങ്ങനെ പറഞ്ഞ് രസിക്കുമ്പോൾ കിട്ടും സുഖം എത്ര തിരഞ്ഞാലും കിട്ടില്ല വേറെങ്ങു നിന്നും എന്നറിയുന്നു ശാരികെ എന്ന് കവി. എത്ര സത്യം എന്നാലോചിച്ചു നോക്കൂ. ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷമെങ്കിൽ ഒരു രാജ്യം വികസിതമാവുക എന്നത് വലിയ പ്രയാസമാണ്. എത്രയെത്ര നല്ല ചലച്ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നറിയാമോ? എത്രയെത്ര നാടകങ്ങൾ, ആകെ കാണുന്ന നാടകങ്ങൾ അമ്പലപ്പറമ്പുകളിൽ നിന്നാണ്. എന്നാൽ അത്തരം പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അർത്ഥസമ്പുഷ്ടമായി എത്രയെത്ര അമച്വർ നാടകങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നറിയുമോ? അതിനോടൊക്കെ താല്പര്യമുണ്ടാകണം, ഉണ്ടാക്കണം. മില്ലനിയം വരെയുള്ളവരെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. തലമുറ വ്യത്യാസമല്ലാതെ നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. തലമുറകൾ സ്വയം പരിഷ്കരണത്തിന് വിധേയമായി എന്ന് വരില്ല. അതുകൊണ്ട് തലമുറകളെ പരിഷ്കരിക്കേണ്ടതായ ബാധ്യതയുണ്ട്. കലാകായിക ഘടകങ്ങൾ അതിന് ഏറ്റവും വലിയ ഉപകരണങ്ങളാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സദാ എൻഗേജ്ഡ് ആയിരിക്കുക എന്നതും നുണ പൊങ്ങച്ചം എന്നിവയിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? വിവാഹത്തിന്, മരണത്തിന്, അടിയന്തരത്തിന്, അല്ലാതെ പുസ്തകോത്സവത്തിന്. ഏയ്, അതൊന്നും നമുക്ക് ശരിയല്ലാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ എന്തു ചെയ്യും? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, എപ്പോഴാണോ ശാസ്ത്രോത്സവത്തിന് ആരാധനാലയങ്ങളിലെ ഉത്സവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന കാലം വരുന്നത്, അന്ന് കുറെയൊക്കെ ശരിയാവും. ഉത്സവം, മരണം, വിവാഹം എന്നിവയാണ് സാമൂഹികത എന്ന് കരുതരുത്. അതൊന്നും സാംസ്കാരികതയ്ക്ക് പ്രയോജകീഭവിക്കുമെന്ന് തോന്നുന്നില്ല. സത്യത്തിൽ നമുക്ക് വേണ്ടതൊരു സാംസ്കാരിക നവോത്ഥാനമാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നത് സാംസ്കാരികം തന്നെയാണ്. എന്നാൽ അന്യജീവിത സ്വകാര്യതകളിൽ കണ്ണുനട്ടിരിക്കും വിനോദം എത്ര സുഖകരം എന്നത് സാംസ്കാരികമല്ല താനും. ഒരുമിച്ച് കൂടുന്നേരം ഒത്തിരി കാര്യങ്ങൾ പറയാം, പക്ഷെ ഒക്കെയും നല്ല കാര്യങ്ങളാവണം. വേണ്ട ദൂഷണം, വേണ്ട പൊങ്ങച്ചം, വേണ്ട വെറുപ്പിക്കും വാക്കുകൾ. സുഖതസുന്ദരമായി മേവും നിമിഷങ്ങൾ, ഇരുളാണ്ടു വെറുതെ കളയരുത് മാനവ എന്ന് കവിവാക്യം.

ഒരു ദിവസം കുറച്ച് സാമൂഹിക കാര്യങ്ങൾ, കുറച്ച് രാഷ്ട്രീയ സംബന്ധമായ വിഷയങ്ങൾ, പിന്നെ എന്തെങ്കിലും സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ, നല്ല ഏതെങ്കിലും സിനിമ, നല്ല പാട്ടുകൾ, പിന്നെ നല്ല മനുഷ്യർ, അതൊക്കെയായി സമ്പർക്കമുണ്ടാവുക എന്നത് വലിയ കാര്യമാണ്. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി അത്തരം കാര്യങ്ങളുമായി വ്യാപരിച്ചു വരുമ്പോൾ തലച്ചോർ മെല്ലെ മെല്ലെ അപവാദങ്ങളെയും നുണപ്രചരണങ്ങളെയും പൊങ്ങച്ചങ്ങളെയും തള്ളിക്കളയാൻ തുടങ്ങും. സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചാൽ ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിച്ചു കളയാൻ തലച്ചോറിന് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വ്യക്തികൾക്ക് പ്രദാനം ചെയ്യാൻ പൗരാവലിക്ക് കഴിയണം എന്ന് മാത്രം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില. ഒരു രോഗമെന്നോണം ഒരേ ചിന്തയിൽ തന്നെ വ്യാപൃതരായിരിക്കുന്നവരുണ്ട്. പ്രേതബാധ പോലെ ആവേശിക്കുന്ന അത്തരം ചിന്തകൾ ചിലരെ സംബന്ധിച്ചിടത്തോളം മാറാത്ത മനോവൈകല്യമായി പരിണമിക്കാറുണ്ട്. അനുവാദമില്ലാതെ കയറിക്കൂടുന്ന ചിന്തകൾ, അത് നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും തലച്ചോറിൽ കയറിക്കൂടുന്നത്. ഡെസ്ഡമണിനെയും കൊണ്ട് ഒളിച്ചോടാൻ പോയ ഒഥല്ലോയെ ഡെസ്ഡമണിന്റെ പിതാവ് കയ്യോടെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മകളോട് ഒന്നും പറയാനില്ല, പക്ഷേ ഒഥല്ലോ, നിന്നോടെനിക്കൊരു കൂട്ടം പറയാനുണ്ട്. 18 വർഷം പ്രാണനെപ്പോലെ സ്നേഹിച്ച എന്നെ ചതിച്ചിട്ടാണ് എന്റെ മകൾ നിന്നോടൊപ്പം ഇറങ്ങി വരുന്നത്. ഓർത്തോ, ഇവൾ നിന്നെയും ചതിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് ആ പിതാവ് അങ്ങനെ പറഞ്ഞുപോയതാണ്. പക്ഷേ ആ വാക്കുകൾ ഒഥല്ലോയുടെ തലച്ചോറിൽ കയറിക്കൂടി. അതയാൾക്ക് ഇറക്കിവിടാൻ കഴിഞ്ഞില്ല. ഡെസ്ഡമൺ തന്നെ ചതിക്കില്ല എന്നയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ തലയിൽ കയറിക്കൂടിയ ചിന്ത അയാൾക്ക് സ്വസ്ഥത കൊടുത്തില്ല. ഒരു അമാവാസി നാളിൽ സുഖമായി ഉറങ്ങിക്കിടന്ന ഡെസ്ഡമണിനെ അയാൾ കഴുത്ത് ഞെരിച്ചു കൊന്നു. അയാളല്ല കൊന്നത്, അയാളുടെ ചിന്തയാണ് കൊന്നത്. ഒരു കണക്കിന് അവൾ മരിച്ചത് തന്നെയാണ് നല്ലത്. കാരണം ജീവിച്ചിരുന്ന നാളത്രയും അവൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിരുന്നില്ല. എന്നേക്കുമായി അവൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. എവിടെയും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒഥല്ലോ ചാരന്മാരെ നിർത്തിയിരുന്നു. അതവൾക്കറിയുകയും ചെയ്യുമായിരുന്നു. അതവളെ കൂടുതൽ വിഷമിപ്പിച്ചു. ഒരേ ചിന്തയിൽ തന്നെ വ്യാപൃതമായിരുന്നാൽ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ഇടപെടാനാവില്ല, അനുഭവിക്കാനാവില്ല. ഉള്ളിൽ അങ്ങനെയൊരു ചിന്ത കയറിക്കൂടിയാൽ അതിനെ സംതൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തലച്ചോർ ചെയ്തുകൊണ്ടേയിരിക്കും. തന്റെ വർത്തമാനങ്ങളെയോ പെരുമാറ്റങ്ങളെയോ മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുപോലും ചിന്തിക്കില്ല. കാരണം ഒരു ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോവൽ തോമസ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പല്ലുവേദനയായി ഒരു മനുഷ്യൻ ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു ഡെന്റിസ്റ്റിനെ സമീപിച്ചു. ഡെന്റിസ്റ്റ് പല്ലിന്റെ കേട് തുരന്ന് കളയുന്നതിനിടയ്ക്ക് ഒരു ചെറിയ ഡ്രിൽ ഒടിഞ്ഞുപോയി. ഒടിഞ്ഞ ഭാഗങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം വായിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. ഏതാണ്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ ആ രോഗിക്ക് തോളിനൊരു വേദനയുണ്ടായി. എക്സ്റേ പരിശോധനയിൽ അയാളുടെ തോളിൽ കറുത്ത ഏതോ സാധനം ഇരിക്കുന്നതായി കാണപ്പെട്ടു. അവസാനം ശസ്ത്രക്രിയ ചെയ്ത് ആ സാധനം പുറത്തെടുത്തപ്പോഴാണ് പണ്ടൊടിഞ്ഞുപോയ ഡ്രില്ലിന്റെ ഒരു ഭാഗമായിരുന്നു അത്. ഇതുപോലെയാണ് കയറിക്കൂടുന്ന ചിന്തകളുടെയും അവസ്ഥ. അവ ഉള്ളിൽ കറുത്ത കഷ്ണങ്ങളായി മറഞ്ഞുകിടക്കും. ഡെസ്ഡമണിന് സ്വസ്ഥത കൊടുക്കാത്ത ഒഥല്ലോയ്ക്കുണ്ടായ ചിന്തകളുടെ കറുത്ത കഷ്ണം പോലെ അത് ബാക്കി കിടക്കും. വളരെ ശക്തമായ സൈക്കോ തെറാപ്പിയാണ് ഇതിനു വേണ്ടത്. അല്ലാതെ പൂജകളോ നൂൽബന്ധങ്ങളോ അല്ല വേണ്ടത്. ഒരു ചിന്തയുടെ ചിലന്തി വലകളിൽ കുരുങ്ങിക്കിടക്കാതെ വിശാലമായ ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മനസ്സ് വ്യാപരിക്കുകയാണ് വേണ്ടത്.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ

ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭാഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: MD OB വിജയൻ, M കുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, SK പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: രാജലക്ഷ്മി എഴുതിയ ശാപം എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. രാംശരൺ ആരാണ് ആ പെൺകുട്ടി? പുരോഹിതന്റെ മകളായിരിക്കണം. ഇതിനടുത്താണ് അദ്ദേഹത്തിന്റെ താമസം. ഭാർഗവാചാര്യന്റെയോ? അതെ തിരുമേനി. അത്ഭുതം! ദർഭപുല്ലിന്മേൽ റോസാപ്പു വിരിയുക. ഈ കന്യകയുടെ അമ്മ അതിസുന്ദരിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരിപ്പോഴില്ലേ? മരിച്ചു. പുരോഹിതന് ലോകത്തിപ്പോൾ ആകെയുള്ളത് ഈ മകൾ മാത്രമാണ്. എന്തൊരു അഭവും അലാവണ്യം! അമ്മയുടെ തനി ഛായയാണെന്നാണ് പറയപ്പെടുന്നത്. മഹാരാജാവിന് അവൾ നടന്നു മറഞ്ഞ വഴിയിൽ നിന്ന് കണ്ണു പറിക്കാൻ പറ്റുന്നില്ല. വനദേവത, മൂടൽ മഞ്ഞന്റെ മറനീക്കി ആ അപ്സരസ് അങ്ങനെ നടന്നടുത്തപ്പോൾ വസന്തം എതിരെ വരികയാണെന്ന് തോന്നിയില്ലേ രാംശരൺ? രാംശരൺ കൈകൊണ്ട് വായ പൊത്തിച്ചിരിച്ചു. നീ ഒരു അരരസികനാണ് രാംശൻ. മഹാരാജാവ് കുതിരയെ തിരിച്ചു. കൊട്ടാരത്തിലെത്തും വരെ പിന്നെ ഒന്നും മിണ്ടുകയുണ്ടായില്ല. സ്വാമിയെ അറിയാവുന്ന രാംശരണും ഒന്നും മിണ്ടിയില്ല. മുഷുവ് മാറാൻ വേണ്ടി സവാരിക്കിറങ്ങിയതാണ്. മഹാരാജാവ് മനോരാജ്യത്തിൽ ലയിച്ചു. അന്തപുരത്തിലെ ആ അരോചകമായ വൈവിധ്യരാഹിത്യം കൊണ്ട് മടുത്താണ് വ്യായാമമെങ്കിലുമാവട്ടെ എന്ന് വച്ച് ഇറങ്ങിത്തിരിച്ചത്. യുദ്ധഭൂമിയിലെ കർക്കശ്യവും കഷ്ടപ്പാടും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുറച്ചു ദിവസത്തേക്ക് ഈ സുഖജീവിതം ആനന്ദമായി. ഓ, അതെത്ര വേഗം ചൊടിച്ചു! വൈവിധ്യമെന്നൊന്നില്ല. ഇന്നലത്തെ പോലെ ഇന്ന്, ഇന്നത്തെ പോലെ നാളെ, ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് ഇന്ന് കാലത്തെ ധവന്റെ പുറത്തു കയറി രാംശരണേയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു അനുഭവം പ്രതീക്ഷിച്ചിരുന്നു. മാവിൻ തോപ്പിലെ മരങ്ങളുടെ ഇടയിൽ കൂടി മഴവില്ല് പോലെ ഒരു അപ്സരസ് പെട്ടെന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന്. പിറ്റേ ദിവസവും അതേ സമയത്ത് രാജാവ് രാംശരണേയും കൂട്ടി മാന്തോപ്പിന്റെ വക്കത്തെത്തി. യാമങ്ങൾ കഴിഞ്ഞു. നിന്ന് മടുത്തു. കാണാൻ കൊതിച്ചത് കണ്ടില്ല. കുടവും അരയിലൊതുക്കി ഈറൻ തലമുടിക്ക് മുകളിൽ കൂടി സാരിത്തുമ്പ് വലിച്ചിട്ട് ആ ദേവത പ്രത്യക്ഷപ്പെട്ടില്ല. വെയിൽ ഉദിച്ചു പൊങ്ങിയപ്പോ തിരിച്ചു പോന്നു. തലേന്നാളത്തെ പോലെ സുഖത ചിന്തകളല്ലായിരുന്നു ഉള്ളിൽ. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും വന്നു. തോപ്പിലൂടെ നടന്ന് ചിറക്കര വരെ പോയി. താഴ്ന്നു പന്തലിച്ചു കിടന്ന മരങ്ങൾക്കിടയിലൂടെ കുതിരയോടിക്കാൻ വയ്യ. ഇറങ്ങി നടന്നു. പലരും കുളിക്കുന്നുണ്ട് ചിറയിൽ. കണ്ണു തിരക്കിയ ആൾ മാത്രമില്ല. കുറെ കൂടി നേരത്തെയാക്കി വരവ്. ഇല്ല, എന്നിട്ടും പറ്റിയില്ല. ഓരോ ദിവസവും കാണാതെ മടങ്ങിപ്പോരുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ ആകർഷകയാവുകയാണ്. കളിക്കോപ്പ് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടുപോയ കുട്ടി. ദർശനം നിഷേധിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രിയദർശിനിയാവുകയാണ് അവൾ. രാംശരനും മടുത്തു. അയാൾ സൂത്രത്തിൽ ഒരന്വേഷണം നടത്തി വന്നു. പുരോഹിതപുത്രി ദിവസവും വെള്ളം കൊണ്ടുവരുന്നതിന് ചിറയിലേക്ക് പോകാറില്ല. അച്ഛന്റെ കൺമണിയാണ് മകൾ. അവളെ സാധാരണ ഇത്രയും ദൂരം തനിയെ അയക്കാറില്ല. ഇന്നെന്തോ പ്രത്യേക കാരണം കൊണ്ട് ആ കന്യക അവിടം വരെ പോയതാണ്. അവരുടെ താമസസ്ഥലത്തിൽ കുളമുണ്ട്. അവിടെയാണ് സാധാരണ കുളിക്കുക. ചിറക്കരയിലും മാവിൻ തോപ്പിലും കാത്തു നിന്നിട്ട് കാര്യമില്ല. വെളുപ്പാങ്കാലത്തെ സവാരി നിന്നു. ഒരാഴ്ച രാജാവ് സഹിച്ചു. ഇതൊരു ജ്വരം പോലെയായി തീരുകയാണ്. രാംശരൺ, തിരുമേനി, എനിക്കവളെ കിട്ടിയേ തീരൂ. പുരോഹിതൻ അതാണ് പറയാൻ തുടങ്ങിയത്. പുരോഹിതനോട് ചെന്ന് ചോദിക്കൂ.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്താ നമ്മളൊരു മൈൻഡ് ഇല്ലാണ്ട്?
2: ഞാനൊരു കാര്യം ആലോചിച്ച, അങ്ങനെ
1: വളരെ നല്ലത്. പിന്നെ എന്റെ മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു, വൃശ്ചികം 7-ന് മുൻകൂട്ടി ക്ഷണിക്കുക.
2: സന്തോഷം.
1: ഓ, പുത്രനോടൊന്ന് പറയുക, അവൻ ആനാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കാൻ.
2: അവനൊരു അബദ്ധം പറ്റി, ഇനിയത് ഉണ്ടാവില്ല.
1: എങ്കിൽ അവന് നല്ലത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അവൻ രണ്ടു കാലം കൊണ്ട് ജീവനോടെ ഈ നാട്ടിൽ നടക്കില്ല. തല്ലി ഒടുക്കി ഞാൻ.
3: മോനെ സതീശ, നീ എന്താ ഇങ്ങനെ?
2: എങ്ങനെ?
3: ഏത് നേരം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും? ഒരു നിമിഷം വീട്ടിലിരിക്കാത്തവനാ. ഇപ്പൊ വീട്ടൊന്നും പുറത്തിറങ്ങില്ല.
2: അമ്മയ്ക്ക് അതായിരുന്നല്ലോ പരാതി, അത് തീർന്നോട്ടെ.
3: അമ്മയ്ക്ക് പരാതി ഒന്നും ഇല്ല മോനെ. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൂട്ടുകാരോടൊക്കെ കൂടി പഴയ പോലെ വന്നാ മതി. ഡാ, നീനെ വിഷമിക്കണ എന്തിനാ? നമ്മൾ ആശിക്കണ പോലെ എല്ലാം നടക്കോ?
2: എനിക്കൊരു വിഷമമില്ല.
3: നിനക്ക് കാശുമെല്ലാം വേണമെന്ന് ചോദിച്ചു അച്ഛൻ.
2: എന്തിന്?
3: വല്ല സിനിമ കാണാനോ ടൗണിൽ പോവാനോ?
2: വേണ്ടമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കാതിരുന്നാ മതി. അമ്മ വയ്ക്കൂ. നീ എന്തിനാ പിന്നീട് വന്നത്?
3: ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എനിക്കറിയണം. എന്നെ വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം.
2: എന്തോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്.
3: അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ട്, അവര് ഞാൻ എത്ര വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പോഴും എത്ര ബുദ്ധിമുട്ടിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയോ?
2: ഒക്കെ എനിക്കറിയാം. ഞാൻ പറയണേ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചെങ്കിൽ ശരിയാണ്.
3: അതെങ്കിലും സമ്മതിച്ചല്ലോ. എന്നിട്ട് ഒരു തുണ്ട് കടലാസ് എഴുതി ഭാഗ്യത്തെ കഴിഞ്ഞില്ലേ? സ്നേഹം
2: എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. എന്തോ
3: എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? അച്ഛനെ അമ്മയും എല്ലാരും വെറുപ്പിച്ചു.
2: എന്നാലും നല്ലൊരു ജീവിതമാണല്ലോ നിനക്ക് ഉണ്ടാവണത്, അത് മതി എനിക്ക്.
3: ഓ, നല്ല ജീവിതം നാണല്ലേ സംശയട്ട. എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് ഏതോ ഓരത്തിന്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ ഒരു പള്ളിയിൽ അച്ഛനെ പോലെ സംസാരിക്കുന്നു. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങക്ക്. എന്താ മിണ്ടാത്ത? ഒക്കെ അഭിനയായിരുന്നു അല്ലേ?
2: പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം.
3: ഇല്ല, ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ പോന്നപ്പോ രമ്യ പറഞ്ഞു സതീശനെ കണ്ട് സംസാരിക്കാൻ പറ്റിയ ഇന്ദു വെച്ച് പിന്നെ തിരിച്ചയക്കില്ലാന്ന്. അവൾ എത്ര മണ്ടി. ഞാനും അത് ഞാനും അങ്ങനെ മോഹിക്കാതിരുന്നില്ല. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്, ഇനി ചിലപ്പോ കാണില്ല. കുറെ കത്തുകളും ഫോട്ടോകളും എന്റെ അടുത്തുണ്ട്, നശിപ്പിക്കാൻ പറ്റണില്ല. എമ്മയുടെ കൊടുത്തേക്കാം, സൗകര്യം പോലെ വാങ്ങണം. ഇപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ, ഉറക്കാൻ പറ്റണേന്ന്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യമുദ്രയുടെ ചരിത്രപഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യമുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിരപരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യമുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്ത് വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു, എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷുക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു.

വിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ശേഷിപ്പുകൾ.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് നാട്ടറിവ് മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാം. നാട്ടറിവ് മ്യൂസിയം അഥവാ ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തേവരയിലാണ്. പരമ്പരാഗത നാട്ടറിവുകളുടെ അതിവിശാലമായ പ്രദർശനം കൊണ്ട് സമർത്ഥമായ ഒരു സാംസ്കാരിക ഇടമാണ് ഫോക്ലോർ മ്യൂസിയം എന്ന് നിസ്സംശയം പറയാം. ഓരോ കാലഘട്ടത്തിലും അന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളിലും അതിന്റേതായ അറിവുകൾ ഉണ്ടായിരിക്കും. അത് ശാസ്ത്രീയമായി തെളിയിച്ചതായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലാകട്ടെ, അവ പരമ്പരാഗതമായ അറിവുകളാണ് താനും. അവയെക്കുറിച്ചുള്ള പഠനശാഖയെയാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. ഇപ്രകാരം ഫോക്ലോർ വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മ്യൂസിയമാണ് തേവരയിലെ നാട്ടറിവ് മ്യൂസിയം. ഇതൊരു സ്വകാര്യ മ്യൂസിയമാണ്. ജോർജ് തളിയത്ത് എന്ന വ്യക്തിയുടെ പ്രയത്ന ഫലമായിട്ടാണ് ഈ മ്യൂസിയം. ചെങ്കല്ലിൽ പണിതിരിക്കുന്ന 3-നില സൌധത്തിലാണ് ഫോക്ലോർ മ്യൂസിയം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ സൌധം തന്നെ തിരുവിതാംകൂർ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4000-ലധികം പുരാവസ്തുക്കളുടെ ശേഖരം ഇവിടെയുണ്ട്. ആകർഷണീയമായ മറ്റൊരു സംഗതി ഫോക്ലോർ തിയേറ്ററാണ്. ഇവിടെ പരമ്പരാഗത കലകളും സാംസ്കാരിക പരിപാടികളും അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ മറ്റൊരു പ്രത്യേകത സ്പൈസ് ആർട്ട് കഫേയാണ്. കേരളത്തിന്റെ രുചികൾ അനുഭവിച്ചറിയാനുള്ള ഇടം. 3-നിലയിലെ കൂത്തമ്പലം ആരെയും ആകർഷിക്കും. കേരളത്തിന്റെ തച്ചുശാസ്ത്രത്തിന് ഏറ്റവും നല്ല നിദാനമാണ് കൂത്തമ്പലം. തടി കൊണ്ട് തന്നെ അതിന്റെ റെപ്ലിക്ക ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കൂത്തമ്പലത്തിന്റെ പുനർസൃഷ്ടിയാണിത്. മച്ചിൽ 333 ഭഗവതിമാർ. അസാധാരണമായ വാസ്തുവിദ്യയും ചുമർ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇടമാണിത്. ആയിരക്കണക്കിന് കലാകാരന്മാരുടെ അത്ഭുത സൃഷ്ടികൾ ഇവിടെ ദർശിക്കാം. കല്ലിലും തടിയിലും കൊത്തിയിട്ടുള്ള ശില്പങ്ങൾ, കൽവിളക്കുകൾ, പഴയകാല ഉപകരണങ്ങൾ, ക്ഷേത്ര അവശിഷ്ടങ്ങൾ, കലാരൂപങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ സാംസ്കാരിക ഇടമാണ് ഫോക്ലോർ മ്യൂസിയം. തേവരയിലെ ഫോക്ലോർ മ്യൂസിയം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാലത്തെ കേരളം എത്രമാത്രം സാംസ്കാരികമായി സമ്പന്നമായിരുന്നു എന്ന് മനസ്സിലാകും.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി ശീഫൻ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സ്ആപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സ്ആപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

റഹ്മാനിയ, ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: മലയാളത്തിലെ ആദ്യത്തെ വനചിത്രം എന്ന വിശേഷണം വനമാല എന്ന ചലച്ചിത്രത്തിനാണ്. VS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ VK സ്വാമി, ചന്ദ്രസ്വാമി എന്നിവരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. G. വിശ്വനാഥനായിരുന്നു കഥയും സംവിധാനവും. സംഭാഷണം വിരചിച്ചത് മുൻഷി പരമുപിള്ള. ഛായാഗ്രഹണം ആറുമുഖം. ഗാനരചന P. കുഞ്ഞുകൃഷ്ണമേനോൻ. സംഗീത സംവിധാനം നിർവഹിച്ചത് PS ദിവാകർ. ചന്ദ്രു ഫിലിംസ് ആയിരുന്നു വിതരണം. 1951 June 9 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മെഹബൂബ്, കൃഷ്ണവേണി, AM രാജ എന്നിവരായിരുന്നു ഗായകർ. തോമസ്, SP പിള്ള, നെയ്യാറ്റിങ്കര കോമളം, കണ്ടിയൂർ പരമേശ്വരൻകുട്ടി, മുതുകുളം കാർത്തികേയൻ നായർ, രാജു, സുമതി, കുട്ടിയമ്മ, അമ്മിണി, കാഞ്ചന, കമല ഭാർഗവൻ, അമ്പലപ്പുഴ മീനാക്ഷി, അമ്പലപ്പുഴ രാജമ്മ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 9 പാട്ടുകളായിരുന്നു വനമാല എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതം ഒരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ,
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ബാലേട്ടൻ. സംവിധാനം വി എം വിനു. തിരക്കഥ ടി എ ഷാഹിദ്. നിർമ്മാണം എം മണി. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം എം ജയചന്ദ്രൻ. അഭിനേതാക്കൾ മോഹൻലാൽ, ദേവയാനി, നെടുമുടി വേണു, സുധ, സുതീഷ്, ലക്ഷണ, റിയാസ് ഖാൻ, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, നിത്യദാസ്, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, നന്ദു, കലാശാല ബാബു തുടങ്ങിയവർ.

0: അല്ല, ഇനിയും കഴിഞ്ഞില്ലേ?
1: ഒരു പോസ്റ്റ് മാസ്റ്ററുടെ 10-40 കൊല്ലത്തെ സേവനത്തിന്റെ ഔദാര്യല്ലേ? ഇന്നലെ വരെ PFന്റെ കാശ് കിട്ടിയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാവുന്ന് വെറുതെ മനക്കോട്ട കെട്ടിയത് മിച്ചം. കവിതമൊക്കെങ്കിലും കുറച്ച് സ്വർണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു മനസ്സിൽ.
0: അത് ഓർത്ത് ഇപ്പോഴേ ഉറക്കം കളയണ്ട. നല്ല തണ്ടും തടിയുള്ള രണ്ട് ആങ്ങളമാരുണ്ടല്ലോ അവൾക്ക്.
1: അവരെ വിശ്വസിച്ച് കൈയും കെട്ടുന്നാലേ കണക്കായത് തന്നെ. മൂത്തവനെ കൊണ്ട് നാട്ടുകാർക്കെങ്കിലും ഉപകാരമുണ്ട്, രണ്ടാമത്തവനെ കൊണ്ട് ആർക്കെന്ത് ഗുണം? അല്ല,
0: തലശ്ശേരിയിലേതോ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയതാത്രേ. ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി.
1: ഓ, അപ്പൊ ആള് സ്ഥലത്തില്ല.
0: എങ്ങനെ സ്ഥലത്തുണ്ടാവാനാ? ഈ അച്ഛന്റെ അല്ലേ മോൻ. അല്ല, ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീന്റെ കാര്യം എന്തായി?
1: ആ ഇനത്തിലേക്ക് ഒരു 11,000 രൂപ കണ്ണും പൂട്ടി മാറ്റി വെച്ചിട്ടുണ്ട്.
0: ഔ, സമാധാനായി. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായാ അത് രാധയ്ക്ക് വലിയൊരു സഹായാവേ.
1: അതെ, പക്ഷേ എന്താ ഏതാന്നറിയാതെ നമ്മള് പോയി വാങ്ങിയിട്ട് അവസാനം അയ്യടാന്നാവരുതല്ലോ. അതുകൊണ്ട് അക്കാര്യം ബാലിനെ ഏൽപ്പിക്കാന്ന്.
0: എന്നാ പിന്നെ വാഷിംഗ് മെഷീൻ പോയിട്ട് ഒരു സോപ്പ് വെട്ടി പോലും ഈ കുടുംബത്തിലേക്ക് കിട്ടില്ല. കാര്യം നടക്കണമെങ്കിൽ ആ സുധീനെ കൂട്ടി അങ്ങ് പോയാ മതി.
2: അച്ഛാ, ഇറങ്ങിക്കോളൂ, കട എത്തി.
3: ഇതെന്തിനാടാ ഇവിടെ കൊണ്ടു നിർത്തിയ? താഴെ വേറെ കടകൾ ഉണ്ടായിരുന്നല്ലോ.
2: അതൊക്കെ വെറും തട്ടിപ്പല്ലേ. അച്ഛൻ ഇവിടെ ഒന്ന് കയറി നോക്ക്, ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു വരാം. ചെല്ലു, ഞാൻ ഇതാ വരുന്നു. ഹലോ ഭാർഗവട്ടാ, താഴോട്ട് നോക്കിയേ.
4: എന്താ?
2: അതെ, നിങ്ങളുടെ കടയിൽ ഇപ്പൊ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന വെള്ള ഷർട്ടിട്ട കഷിന്റെ തലയില്ലേ, അയാളെ നോക്ക്.
4: ആരത്?
2: എന്റെ അച്ഛനാ, അതായത് ബാലേട്ടന്റെ അച്ഛൻ.
4: അയ്യോ, പുള്ളിക്കാരൻ ഇതിലും കൂടുതൽ മുടി ഉണ്ടായിരുന്നല്ലോ. ഇതെന്ത് പറ്റി?
2: എന്റെ അച്ഛന്റെ കഷണ്ടി കാണിക്കാൻ വിളിച്ചല്ല ഞാൻ, കൈ നിറയെ കാശുമായിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പൊ പിടിച്ച കാര്യം നടക്കും. ഇനി ഈ പേരും പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്.
4: ഓക്കേ ഓക്കേ,
2: ഇതെടുത്തോളൂ സർ. ലേറ്റസ്റ്റ് മോഡലാ, ഫുള്ളി ഓട്ടോമാറ്റിക്.
1: അതുകൊണ്ട് എന്താ കാര്യം, വില ഒതുങ്ങൂലല്ലോ.
2: എന്തായി അച്ഛാ?
1: അല്ല, ഇത് വലിയ കുഴപ്പമില്ല, സാധനം ചെറുതാണെന്നേ ഉള്ളൂ, പക്ഷെ വിലയിൽ ഒതുങ്ങും.
2: ഓ
4: സർ, ബാലേട്ടന്റെ അച്ഛനാണല്ലേ?
1: അതെ.
4: കഴിഞ്ഞ ഡിസംബറിൽ ബാലേട്ടന്റെ ബന്ധത്തിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു, അവന്റെ ഭാര്യയുടെ അനിയത്തിയുടെ.
4: അതിനുവേണ്ടി ബാലേട്ടന് ഇവിടുന്ന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു.
1: അത് ഇവിടുന്ന് വാങ്ങിയതാ?
4: അതെ,
1: നല്ല സാധനം കേട്ടോ. ബാലിന്റെ കൂട്ടുകാരനാ?
4: പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിന്റെ പേരിലെ പകുതി എമൗണ്ട് പോലും വാങ്ങാതെ ഞാൻ സാധനം കൊടുത്തയച്ചത്. പക്ഷെ പിന്നീട് ആളിങ്ങോട്ട് കണ്ടിട്ടില്ല. ഈ ബില്ലിന്റെ കൂടെ ആ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത വലിയ ഉപകാരമായിരുന്നു.
2: അതെങ്ങനെയാ? ആ ബില്ല് വേറെ, ഈ ബില്ല് വേറെ. അച്ഛൻ വാ, നമുക്ക് വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാം.
1: അല്ല, അതിപ്പോ എത്ര വരും ബാലിന്റെ കണക്ക്?
4: 9,500.
5: ഓം ഹരിശ്രീ ഗണപതായ നമഃ. ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പഴവും നേടിക്കാൻ ആഗ്രഹമില്ല അഞ്ഞിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ
6: നീലാണ്ട? നമ്മുടെ ബാലേട്ടന് സുമാരനല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങടെ എത്തിയോ? ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരതാമസമായി.
7: കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ സ്ഥിരതാമസമായി.
6: അയ്യോ, അത് ഗണപതിക്ക് വെച്ചിട്ട് അതെടുത്ത് പണ്ടാരടിക്കാം.
7: ഗണപതിക്ക് ചായ?
6: അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും.
7: എങ്ങനെ, എന്താ കാര്യം? എങ്ങനെയാന്ന്
8: നിന്റെ കാര്യം? നീ അല്ലേ തീരുമാനിക്കട്ടെ.
6: ഞാൻ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞ. മുതലാളിക്ക് കാശ് കൊടുക്കണം.
8: മുതലാളിക്ക് കാശോ? എടാ, കാശുള്ളതുകൊണ്ടല്ലേടാ
6: കാലത്ത് എന്നെ കൊണ്ട് തുള്ളിപ്പിക്കരുത്.
8: ത്രില് അടിക്കാതെ അവിടെ ഇരിക്കെ. എത്ര വരും അത്?
6: ഓൾഡ് ബാലൻസ് അടക്കം പറയണം.
8: ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ, ന്യൂ ബാലൻസ്.
6: വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിട്ട് 1,500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ.
8: നീ ത്രില് അടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും.
6: എപ്പ തരും?
8: ഇപ്പം തരൂല. കിട്ടുമ്പോ തരും.
9: എന്റെ കാര്യം മറക്കല്ലേ ബാലേട്ട.
8: ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിന് 50,000 രൂപ കാണും. എടാ, പണം ബാലേട്ടനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടനൊരു പ്രശ്നമാണ്. സുമാര നീ പോ.
7: നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടത്?
8: വേണം.
5: അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ടടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി?
8: മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ
5: പ്രൊവിഡന്റ് ഫണ്ട്.
8: അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ടാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ.
5: ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യമോ ഞങ്ങൾ അറിഞ്ഞു. ഏയ് ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രമീകരണം നടത്താനുള്ള പരിപാടിയാ. ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട, പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗില്ല.
8: എന്താ നീ എന്നെ ആക്കി പറയണേ?
5: ഏയ് ഒന്നുമില്ല.
8: കാര്യം പറ,
5: പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല.
8: ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്?
5: പോയതല്ല, കൊണ്ടുപോയതാ. 5.5 ഇഞ്ച് സൈസിൽ ഒരു മത്തങ്ങാത്തലയും വീട്ടിലുണ്ടല്ലോ, അവങ്ങോട്ട് പോയതാ.
8: എന്നിട്ട്
5: എന്താ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയതോ?
8: അതോടനുബന്ധിച്ച്
5: വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക.
8: എന്റെ ഈശ്വരന്മാര്,
1: ഗുണമില്ലാന്ന് തോന്നി. അപ്പൊ
2: അപ്പൊ അതോ
1: നാശിപ്പിച്ചു. അത് അവിടെ
2: അല്ലാച്ചാതിനി നാളെ വാരിയാ പോരെ. എനിക്കൊരു കല്യാണത്തിന്റെ വീഡിയോ കവർ.
1: മര്യാദയ്ക്ക് അത് വാരാനാ നിന്നോട് പറഞ്ഞത്?
2: ഒരു വാഴകൃഷി ഉണങ്ങും. അച്ഛാ, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, വേഗം വാ. ഏട്ടൻ വന്നു. ഏട്ടൻ വന്നു.

0: അച്ഛന്റെ ചിങ്കിലി കുട്ട മരുന്ന് സ്കൂളിൽ പോയില്ലേ?
1: ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ?
0: ഓ, ഇന്നാണോ ആ സാറ്റർഡേ? രണ്ടുപേരും സ്വസ്ഥമായിട്ട് മരുന്ന് കഴിച്ചോട്ടോ. നിനക്കെന്ത് പറ്റി മുഖത്തൊരു മ്ലാനത? ഓ, വാഷിംഗ് മെഷീൻ കിട്ടിയ എവിടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കു രാധികയെ. നീ ചെല്ലേ, ഇത് അമ്മയ്ക്ക് എന്റെ വക സ്പെഷ്യൽ പങ്കജ് കസ്തൂരി. ചുമയ്ക്കും വലിവിനും ബെസ്റ്റ് ആണമ്മേ. അച്ഛന് കുറച്ച് വിത്തുകളാ, അതാ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെ ഒരു പ്രത്യേക തരം മുരിങ്ങയൊക്കെ ഉണ്ടാച്ചാ. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്ക് നിറയെ കായ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞ ഒരു അടുക്കളത്തോട്ടത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്.
2: ഞങ്ങൾ എങ്ങോട്ടാ?
0: എത്രയായി? അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ പി എഫിന്റെ കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് പി എഫ് പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കള് നന്നെങ്കി ഒക്കെ ദാ ഇവിടെയൊക്കെ സാധനം. ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്ത് എന്തൊരു മൂടോട്ട് വന്നാ ചോദിക്കട്ടെ.
3: ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമ്മള് മനസ്സ് കണ്ടതോ മാനത്ത് കണ്ടില്ലേ?
4: ഇനി ഈ കടം വിട്ട നിങ്ങൾ മാനം കെട്ട് മാനം നോക്കുന്നത് എപ്പോഴാണാവോ?
3: കരുനാക്ക് വളച്ച എന്തേലും പറഞ്ഞു വെറുതെ മനുഷ്യന്റെ ഉത്സാഹം കെടുത്താവേ.
4: അനുഭവിക്കുമ്പോ പഠിക്കും.
5: അയ്യോ, എന്താ?
0: ഒരു ജീവപര്യന്തത്തിന്റെ കാലയളവ് എത്രടാ?
5: എന്തിനാ
0: ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി.
5: 12 വർഷം.
0: അതാണ്, അത്രയും വ്യത്യാസമുണ്ട് നമ്മള് തമ്മില് പ്രായത്തില്. അപ്പൊ പാര പണിയുമ്പോ ആ ഒരു സീനിയോറിറ്റിയുടെ കണക്കിലെടുക്കുന്നത് നല്ലതാണ്.
5: വെച്ചിട്ടില്ല.
0: പിന്നെന്തിനാ വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഭാർഗവന്റെ കടയിലേക്ക് തന്നെ പോയത്?
5: അത് പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ.
0: അല്ല, നീ പറഞ്ഞപ്പോ അച്ഛൻ, അതാണ് ശരി. എടാ മോനെ, നീ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഒരിക്കൽ ഗതികെട്ടൊരു നേരത്ത് 1000 രൂപ ഞാൻ നിന്നോട് കടം വാങ്ങിച്ചതിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നീ എന്നിൽ നിന്ന് പറിച്ചെടുത്തത് ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ ബജാജ് സ്കൂട്ടറാ. ഇപ്പൊ ഞാൻ ബസ്സിലും നീ സ്കൂട്ടറിലും. നന്നായി മോനെ, നന്നായി. ഇനി നീ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇപ്പൊ ഇവിടെ ഇറക്കുമതി ചെയ്ത് ഈ വാഷിംഗ് മെഷീനും ഞാൻ കടമായിട്ട് വാങ്ങിയതാ. പക്ഷെ ഈ കടം ഞാൻ വീട്ടില്ല, നീ വീട്ടും. അതെ, ടൗണിൽ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒരു കടയുണ്ടല്ലോ, സിറ്റി ഹോം. അവിടെ നിന്നാ ഈ സാധനം വാങ്ങിച്ചത്. അപ്പൊ ബില്ലിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞാൻ സുതിയുമായിട്ട് സംസാരിച്ചാളാന്നാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്തേക്കണം.
5: അപ്പൊ
0: പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ തന്നെ കാണുമല്ലോ.
5: ഏട്ടൻ, ഞാൻ
0: ഏട്ടനാണ്. അത് മാത്രം. ബാലേട്ടൻ കുളിപ്പിക്കാം അല്ലേ രാധിക? മക്കൾക്ക് എന്നോടുള്ള സ്നേഹം അവർ കിളികളെ പോലെ പാട്ട് പാടി അറിയിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രാധിക. അച്ഛനമ്മയെ ഒന്ന് മാനേജ് ചെയ്തിട്ട് വരാം.
1: ഈ ബാലേട്ടൻ എപ്പോ നോക്കിയാലും അമ്മ മാനേജ് ചെയ്യല പണി.
0: അങ്ങനെ പറയരുത്, പാവല്ലേ അമ്മ. അച്ഛൻ, അച്ഛൻ.
6: വണ്ടാര വടങ്ങ, എന്തൊരു ചൊറിച്ചില്. അയ്യോ, ഇന്ത്യക്ക് പോയി.
7: ഗുഡ് മോർണിംഗ് സർ.
8: ഗുഡ് മോർണിംഗ് സർ.
9: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് സർ.
6: അക്കൗണ്ടന്റ് അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ?
8: ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു.
6: ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും.
0: സാർ, ഹേയ് കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു.
6: താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ?
0: കളരി കണ്ടത്തി പിഷാരടി എന്നല്ലേ?
6: അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിയേഴ്സ് കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിന്ന മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ്

0: സംവിധായകനെഴുതല്ലാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതിങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 100 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കെട്ടി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും.
1: കഴിഞ്ഞ
0: കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യവുമാണ് നീ മിസ്യൂസ് ചെയ്തത്.
1: മിസ്യൂസ് ചെയ്തെന്ന?
0: അതെ.
1: എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്.
0: പറയും, മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണ്ട, ഒരു കാപ്പും വേണ്ട.
1: വേണ്ട, വേണ്ട, അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ?
0: അതൊന്നും എന്റെ വിഷയമല്ല.
1: വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നുമില്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കള്ളും കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്?
0: ഇറാഖാണോ?
1: അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ?
0: ബലാത്സംഗമാണോ?
1: അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിന് നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്, ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ
0: വൈ
1: വൈ
0: വൈ
1: വൈ
0: വൈ
1: ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110 നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്ര.
0: ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25 നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ.
1: നടന്നാൽ
0: പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞു നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1 ഇങ്ങോട്ട് പോരണം. ശമ്പള വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കൂ.
1: നടക്കും.
0: അലർജിയാണ്, അലർജി. ഇത് എന്നെയും കൊണ്ടേ പോകൂ.
2: സർവീസിലിരിക്കുന്ന കാലം തൊട്ടേ ഇതാ പറയുന്നതാ. അതിനുശേഷം എത്രയോ പേര് പോയി, ഇയാൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല.
3: കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും ക്ഷീണിച്ചിട്ടുണ്ട് അച്ഛമാമ.
0: ക്ഷീണിക്കും ക്ഷീണിക്കും. ക്ഷീണിക്കാൻ മാത്രമുള്ള സമ്പാദ്യം ഉണ്ടല്ലോ ശരീരത്തിന്. 2 വിഷപ്പാമ്പുകളെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്.
3: വിഷപ്പാമ്പുകളോ?
0: ആ, പ്രഷറും ഉണ്ട് ഷുഗറും ഉണ്ട്. ഒറ്റത്തടിയാണ്, നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞാ ഇക്കൂട്ടർക്ക് മനസ്സിലാവില്ലല്ലോ. ഇതാ വരുന്നു, ഇതാണ് ഇപ്പൊ ഉള്ള കുഴപ്പം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. ഒന്ന് നടുനിവൃത്തിയാ വേണ്ടിയില്ലായിരുന്നു. അല്ല, ബാലിനെ എപ്പോഴാണ് വരിക?
2: അർദ്ധരാത്രി കഴിയാനാണ് സാധ്യത. നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടല്ലേ വീട്ടിൽ കയറാൻ പറ്റൂ.
0: വെളുത്താ വൈകുവോളം, വൈകിയാ വെളുക്കുവോളം. ആ പ്രകൃതത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ. ആ, വല്യേട്ടൻ എത്തിയല്ലോ.
4: അല്ല, അലർജി മാമയോ? എപ്പ എത്തി?
0: എത്തി. ഇപ്പൊ ഡബിൾ സെഞ്ചുറിക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല, നീ ഒന്നുകൂടെ വന്നേ. അല്ല, ഇത് വെപ്പ് മീശയാണോ?
4: അല്ല, ഒറിജിനൽ ആണല്ലോ. എന്തേ?
0: ഒന്നുമില്ല, നിന്നോട് എന്തെങ്കിലും വിശേഷം ചോദിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചേ ഉള്ളൂ.
2: അല്ല, ചോദിച്ചത് വെപ്പ് മീശയുടെ ഗുണേ ഉള്ളൂ.
4: അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഇതൊക്കെ അയച്ചിട്ട് വരാം.
0: അല്ല, അയച്ചിട്ട് വേറെ എന്തെങ്കിലും ഉടുത്തിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ അബദ്ധമായി പോവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു.
4: വിചാരില്ലാത്ത മനുഷ്യൻ.
0: തമാശ വലിയ.

0: എന്താ ഇയാള് കാണിക്കണേ? ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. രാധിക,
1: അച്ഛോ ഇതെപ്പോ വന്നു?
0: ഇങ്ങനെ അച്ഛാ വരില്ലായിരുന്നു, ചെറുപ്പം വിട്ടിട്ടില്ലല്ലേ, ഓടിച്ചോളെ.
1: ചെറുപ്പം ആവണ്ടേ?
0: മനസ്സിലായി മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങട്ടെ.
1: റോഡ് വരെ ഞാനും വരട്ടെ അച്ഛാ.
0: വേണ്ട, ഇത്രയും കാലം നടന്നതും കിടന്നതും ഒക്കെ ഒറ്റയ്ക്ക്.
1: ഇനി എന്നാണാവോ ഈ വഴിക്ക്
0: വരാം? കയറി ചെല്ലാൻ വേറെ ഏത് വീടാടോ ചുമാമിക്ക്? അലർജിയാ അലർജി. ഇതെന്നെ കൊണ്ടേ പോട്ടാ.
2: എന്താ
3: നീ വന്നേ? ബാലറ്റിന്റെ പോലീസ് പൊക്കി.
4: ആ തലശ്ശേരിക്കാര് പറ്റിച്ച പണിയാ? ആ കാശ് നമ്മൾ കൊടുത്താണല്ലോ.
3: എന്ത് പണ്ടാരോണെന്ന് അറിയാൻ പാടില്ല.
4: ഈശ്വര
3: ചതിച്ചു.
0: രാധികേ അച്ഛൻ വന്നു.
5: അല്ല കാശ് നിക്കടോ, ഞാൻ നാടെ വിട്ടൊന്നും പോകുന്നില്ല.
6: എന്തോ പ്രശ്നമാണല്ലോ. കേറി ഇരിക്കാവേട്ടാ.
5: ഇരിക്കാമെന്നല്ല, ഒരു വിശേഷം അറിയിക്കാമെന്ന. തന്റെ മോനടുത്തുണ്ടല്ലോ എന്റെ മരുമോൻ, അവനെ പോലീസ് പിടിച്ചെന്ന്.
6: എന്താണ്
5: സദ്യയില്ലാത്രേ? എങ്ങനെയുണ്ട്? എന്തിനാ കരയണേ? അനുഭവിച്ചോളാ. അവൻ ചെയ്തു കൂട്ടണ തോന്നിയാസ്തനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പൊ എന്റെ ആടോ എന്നെ തറവാണ്ട് അന്നസ് കപ്പല് കയറിയില്ലേ?
6: ചാവട്ട, സത്യാവസ്ഥ എന്താണെന്നറിയാതെ.
5: എന്ത് സത്യാവസ്ഥ? അവന്റെ സ്ഥിരം തട്ടിപ്പ് തന്നെ. കടം വാങ്ങിച്ച 50,000 രൂപയ്ക്ക് വണ്ടിച്ചക്ക് കൊടുത്തിട്ട് ചീറ്റ് ചെയ്തു. വഞ്ചനാക്കുറ്റ വഞ്ചനാക്കുറ്റം. കുറച്ചു കാലം ഉള്ളിക്കിടന്ന് അഴി എണ്ണുമ്പോ പഠിക്കും.
7: ആ ശ്രീകരം,
5: ഞാൻ പറയും, അവനെ പോലൊരു തോന്നിയാസ്ക്ക് വേണ്ടിട്ടേ വെറുതെ കണ്ണീര് കളയണ്ട. ഇങ്ങനെ ഒരു വിഷവിത്ത് നിന്റെ വയറ്റിൽ തന്നെ പൊട്ടി മുളച്ചല്ലോ ലക്ഷ്മിട്ടി. എന്നെ വിവരം അറിയിച്ചില്ല എന്ന് പറയരുത്. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി.
6: വിഷമിക്കാമേ, എന്തെങ്കിലും വഴി ഉണ്ടാവും.
8: രണ്ടു ദിവസം കോടതി അവധിയായതുകൊണ്ട്
1: അറിയാം. ആ ഒരു കാൽക്കുലേഷൻ വെച്ച് തന്നെ മറ്റവന്മാര് കളിച്ചത്. പക്ഷെ കാശ് കൊടുത്തിട്ടും അവർക്ക് അതിന്റെ കാര്യമില്ലായിരുന്നു.
4: അത് ഇവനെ പറഞ്ഞാ മതി, കാശ് കൊടുത്തപ്പോ ചെക്ക് തിരിച്ചു വാങ്ങണ്ടേ?
9: അത് ബാലേട്ടാ, ഞാൻ ചെക്ക് തിരിച്ചു ചോദിച്ചതാ. അപ്പൊ ബഷീർ പറഞ്ഞു ചെക്ക് ബാപ്പാന്റെ അടുത്താണ്, രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തിക്കാന്ന്. ഇങ്ങനൊരു ചതിക്ക് വേണ്ടിട്ടാണെന്ന് ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് ബാലേട്ട.
1: ഇവൻ എന്താ കുട്ടികളെ പോലെ, ആരായാലും കിടന്നല്ലേ പറ്റൂ. അപ്പൊ പിന്നെ ഇനി എന്താ പരിപാടി? കോടതി വെച്ച് കാണാല്ലേ.
10: യുവർ ഓണർ, ചെക്കിൽ പറഞ്ഞ ഡേറ്റിൽ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്ന സത്യം എന്റെ കക്ഷി നിഷേധിക്കുന്നില്ല. എന്നാൽ പരാതിക്കാരന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പണം 50,000 രൂപ കഴിഞ്ഞ 28-ാം തീയതി എന്റെ കക്ഷി തന്റെ സുഹൃത്ത് സുകുമാരന്റെ കൈവശം കൊടുത്തുവിടുകയും പരാതിക്കാരന് അത് നേരിട്ട് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്റെ കക്ഷിയുടെ പേരിൽ നിലനിൽക്കുന്ന പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന പരാതി തികച്ചും അന്യായവും അപ്രസക്തവുമാണ്. ആ നിലയ്ക്ക് എന്റെ കക്ഷി ഒരു നിരപരാധിയായി കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്മയോടെ ഞാൻ കോടതി മുമ്പാകെ അഭ്യർത്ഥിക്കുന്നു.
6: ഞാൻ ഈ നിൽക്കുന്ന ബാലേന്ദ്രന്റെ അച്ഛനാണ്. ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മര്യാദകൾ എന്തൊക്കെയാന്ന് ദൈവത്താണ് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിവിടെ ഏൽപ്പിക്കുകയാണ്. 50,000 രൂപയുണ്ട്. ആവശ്യക്കാരാരാണെന്ന് വെച്ചാൽ കോടതി തന്നെ കൊടുക്കുക.
11: പരാതിക്കാരന്റെ ആവശ്യം പണമായതിനാൽ പണം സ്വീകരിച്ച് പരാതി പിൻവലിക്കാം.
12: എന്നാ പറഞ്ഞ പോലെ ലോഡ് ഞാൻ നാളെ തന്നെ കയറ്റിവിടാം. അപ്പൊ ഫുൾ എമൗണ്ട് അടുത്ത ആഴ്ച തന്നെ ഇവിടെ എത്തിയിരിക്കണം. എത്തിയില്ലെങ്കിൽ ബഷീർ അങ്ങോട്ട് എത്തും, അറിയാലോ.
13: അറിയാം ബഷീർ ഭായി.
12: ആ എന്നാ ചെല്ല്.
13: ഓക്കെ.
12: ഇതാര് ബാലേട്ടൻ മുതലാണി, ഒന്ന് ക്ഷീണിച്ചമട്ടുണ്ടല്ലോ. ഓ, ജയിലില് ഫുഡ് പറ്റിക്കാണില്ല അല്ലേ?
1: ബഷീറെ, ഞാൻ വന്നത് എനിക്ക് ആ കാശ് വേണം. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്.
12: അച്ഛന്റെ കാശോ? നിങ്ങൾ ദിവസവും ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഈ 50,000 ഉലുവയ്ക്ക് വേണ്ടി എന്റെ കാല് പിടിക്കുന്നത്? അതങ്ങ് വിട്ടേക്ക്.
1: ഞാൻ തർക്കിച്ച് ജയിക്കാൻ വന്നതല്ല.
12: പിന്നെ തല്ലി ജയിക്കാൻ വന്നതാണ്?
1: തല്ലി ജയിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ ഇപ്പൊ തൽക്കാലം ആ ഏർപ്പാട് വേണ്ടെന്ന് വെച്ചിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ബഷീറെ പ്ലീസ്, എനിക്ക് ആ കാശ് വേണം.
12: അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തരാം, പക്ഷെ ഇന്നല്ല, നിന്റെ അച്ഛന്റെ 16 അടിയന്തരത്തിന് തരാം.

നിന്നെ പോലെ പുഴുത്ത പട്ടിയുടെ കൈകൊണ്ട് തൊട്ട കാശ് എനിക്ക് വേണ്ട. നീ തന്നെ വെച്ചോ. നിന്റെ ബാപ്പയുടെ മയ്യത്ത് ഖബറടക്കം ചെയ്യാനുള്ള ചെലവിലേക്ക് ഇത് ആവശ്യം വരും. ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലടാ. മനുഷ്യക്കാരന്റെ മോനെ,

0: അച്ഛൻ ഉറങ്ങിയില്ലേ?
1: ഉറക്കം വന്നില്ല. ഒന്ന് നിൽക്കണം. ഇപ്പൊ വയസ്സത്രയായി. ഭാര്യ രണ്ട് പെൺകുട്ടികളും, അനിയൻ കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന അനുജത്തി, പിന്നെ അമ്മ, റിട്ടയറായ അച്ഛൻ. ഇത്രയൊക്കെ മതി ഒരു കുടുംബത്തിലെ മുതിർന്നയാൾക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവാൻ. വാർദ്ധക്യകാലത്തേക്ക് ഉപകരിക്കാൻ വേണ്ടി കുറെ പണം മാറ്റിവെക്കണമെന്ന് നീ അന്ന് പറഞ്ഞില്ലേ? മാറ്റിവെച്ചു. അതിൽ നിന്ന് എടുത്തിട്ടാ ഇന്ന് കോടതി കൊണ്ട് പണം കിട്ടിയത്. ഇനി ഇതുപോലെ എടുത്തു തരാൻ എന്റെ കയ്യിലൊന്നുമില്ല.
0: ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ഒരു സുഹൃത്തിന് വേണ്ടി. ഞാൻ
1: അറിയാം സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി ഒന്നും ചെയ്യരുതെന്നല്ല. പക്ഷെ ഒന്നുണ്ട്, കുടുംബം. സമൂഹം എത്ര ഉയർത്തി പറഞ്ഞാലും അവനവന്റെ കുടുംബത്തിലുള്ളവര് കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാള്. ഇത് ഒരച്ഛന്റെ ഉപദേശമായിട്ട് എടുക്കണ്ട, സുഹൃത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി.

0: പീശുക, വിളിക്കുന്നവൻ പ്രശ്നക്കാരനായിരിക്കരുത്. ഹലോ,
1: ബാലേട്ടനാണോ?
0: അതെ,
1: ഞാൻ ഭദ്രൻ.
0: ആരെ?
1: ഭദ്രൻ, ഞാൻ കുറച്ച് ദൂരെ നിന്ന് വന്നതാ ബാലേട്ടനെ കാണാൻ.
0: എന്നാ കാണാനാ, എന്താ കാര്യം?
1: ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക, ബാലേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം.
0: അയ്യോ, നിങ്ങളിപ്പോ എവിടെന്നാ വിളിക്കുന്ന?
1: ഞാനിപ്പോ ബീച്ചിലുണ്ട്, അങ്ങോട്ട് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാൻ. ബാലേട്ടൻ ഒന്ന് ഇവിടം വരെ വരണം, വരാതിരിക്കരുത്.
0: അല്ല, എനിക്കിപ്പോ എവിടുന്ന് വരാൻ? ഹലോ, ഹലോ, ഹലോ,
2: ബാലേട്ടാ, വാ ബാലേട്ടാ, വാ.
3: ഹലോ, ഞാൻ ഭദ്രൻ.
0: ഹലോ, എന്താ കാണണമെന്ന് പറഞ്ഞ?
3: ബാലേട്ട, ഞാനൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുക. ആരെന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും മറ്റൊന്നും നോക്കാതെ അതിലിടപെട്ട് സോൾവ് ചെയ്യുന്ന ആളാണ് ബാലേട്ടനെന്ന് എനിക്ക് നന്നായി അറിയാം.
0: നിങ്ങൾ നിങ്ങൾ എവിടെ സ്ഥലം?
3: ഈ നഗരമടക്കം ഒട്ടേറെ നഗരങ്ങളിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ബാലേട്ടനെ പോലെ വിസിറ്റിംഗ് കാർഡ് അടിച്ച് വിതരണം ചെയ്യാനുള്ള ഒരു മേൽവിലാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണേണ്ടവരെ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് പതിവ്. അതുകൊണ്ട് വന്നു.
0: കാര്യം പറഞ്ഞില്ല.
3: കാര്യമല്ല, സ്വകാര്യം. ഒന്നിൽ മാത്രം ഒതുങ്ങി നിന്ന് സ്വപ്നം കണ്ട് കഴിയുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ലെൻ്റെ ബാലേട്ട. പക്ഷെ അവൾ, ഷീസ് വെരി റൊമാൻറ്റിക്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അത് ബാലേട്ടൻ വിചാരിച്ചാലേ നടക്കൂ. പ്ലീസ്.
0: ഇയാൾ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണേ? ഞാനെന്താ കല്യാണ ബ്രോക്കറാണോ?
3: സോറി ബാലേട്ട, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ എന്റെ ഈ ആഗ്രഹം ബാലേട്ടൻ നടത്തി തരണം. അവളെ
0: ഏതവൾ എന്തവൾ? ഈ മിസ്റ്റേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ?
3: കല്യാണ ബ്രോക്കർ അല്ലെന്ന്. പക്ഷേ സ്വന്തം അനിയത്തെ കല്യാണം കഴിപ്പിച്ചിരുന്നത് ബ്രോക്കർ പണിയാണോ ബാലേട്ട? ഞാൻ പറഞ്ഞ എന്റെ പെണ്ണ് ബാലേട്ടൻ അനിയത്തി. ഇതിനുള്ള അവസരം ഞാൻ ബാലേട്ടന് തരാം. പിന്നീട് ആദ്യം വീട്ടിൽ ചെന്ന് അനിയത്തിയോട് ചോദിക്കാം, ഈ ഭദ്രനെ അറിയുമെന്ന്. ഇല്ലെന്ന് അവൾ പറയില്ല, കാരണം ഞങ്ങൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതാ എല്ലാം. ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അത് നടത്തി തന്നാൽ സന്തോഷം, ഇല്ലെങ്കിലും നടക്കും, നടന്നിരിക്കും.
4: അവളെന്തെങ്കിലും തെറ്റിയവരുണ്ടെങ്കിൽ ചോദിക്കാൻ തന്തയായിട്ട് ഞാനുണ്ട് ഇവിടെ.
0: ചോദിക്കേ, മകളെ പ്രേമിച്ച് കെട്ടാൻ നടക്കുന്ന കള്ളം പറയാ അവള്. അല്ലാതെ അത്ര ചങ്കൂറ്റത്തോട് അവൻ എന്റെ മുമ്പിൽ വരത്തില്ല. പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണം അത്രേ. ഒരു ഭദ്രം വന്നിരിക്കുന്നു. ആ ചെക്കയുടെ കൂടെ ഒളിച്ചോടാൻ ഒരുക്കി നിൽക്കുക അവള്. അങ്ങനെ വല്ല സംഭവിച്ച രണ്ടേ കൊന്നാളെ ഞാൻ. മനസ്സിലായി? അച്ഛൻ, ഞാൻ പറയുന്ന സത്യമാണ്. അവൻ എന്നെ വിളിച്ചു
4: അച്ഛൻ.
0: ഞാൻ
4: കുടുംബത്തിന് സ്വത്ത് നശിപ്പിക്കാവുന്ന ഇറങ്ങി.

0: ഏത് കൊമ്പത്തുള്ളവനായാലും ഞാൻ അവനെ വിടില്ല. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, എന്തോ കണക്ക് കൂട്ടി തന്നെയാ അവൻ കളിച്ചത്.
1: പക്ഷെ അവനവന്റെ പാട്ടിന് പോയില്ലേ? നീ തന്നെ പറഞ്ഞു മേലുല്ലാസമില്ലാത്തവനാണ്.
0: ഇല്ല, അവൻ എവിടെയും പോവില്ല. എന്റെ അടുത്ത് വരും, വെടിപ്പിക്കും ഞാൻ. എന്നിട്ട് നല്ല ഒന്നാം തരം മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കും ഞാൻ അവന്.
1: എന്റെ ബാലേട്ട, നിങ്ങളൊന്ന് അടങ്ങ്. നിങ്ങളുടെ കുടുംബം കലക്കാൻ അങ്ങനെ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങില്ല. എവിടെയെങ്കിലും പൊക്കിയിരിക്കും അവനെ.
2: നിന്റെ അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം ബാല.
3: വഴക്കുണ്ടാക്കി പോകുന്നതല്ലേ, നീ ചെന്ന് അച്ഛനെ സമാധാനിപ്പിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ബാലേട്ടൻ.
2: എന്താ അടുത്ത അംഗത്തുള്ള വരവാ? എന്താ ഏട്ടാ ഇതൊക്കെ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കരുതി വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുക, അച്ഛനായിട്ട് ഉടക്കുക. ഏട്ടൻ എന്താ കൂടെ കൂടെ കുട്ടിയായിട്ട് വരിക? കഷ്ടം തന്നെ.
3: ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മൂകാംബിയിലേക്ക് അന്നം പറഞ്ഞു പോയിരിക്ക. ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല മോനെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
4: ഞാൻ
3: ചെല്ല വല്ലതും കഴിച്ചു കടന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കട്ടെ.
4: എനിക്ക് വിശപ്പില്ല. ഹലോ അച്ഛാമേ. ഏ അച്ഛനാ? ഏതാശുപത്രി? ആ ഞാൻ ഉടനെ വരാം.
3: എന്താ പറയട്ട?
4: അച്ഛന് അച്ഛന് ഒരു നെഞ്ചുവേദന വന്നിട്ട് തലശ്ശേരിയിൽ ഏതോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്.
3: ഇനി എന്താ ചെയ്യാ?
4: തൽക്കാലം അമ്മയെന്ന് അറിയണ്ട. ഈശ്വര ഞാൻ കാരണം അച്ഛൻ.
5: നീ എത്തിയോ? അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല.

മൂകാംബിയെന്ന് മടങ്ങുന്ന വഴി ബസ്സിൽ വെച്ച വേദന ഉണ്ടായത് ചെറിയൊരു അറ്റാക്ക്. ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഇവിടെ വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. എന്താ അച്ഛനായിട്ട് വീട്ടിലുണ്ടായത്? അല്ല, ചോദിച്ചൊന്നേ ഉള്ളൂ. നല്ലത് വരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഉറങ്ങ, നല്ല ക്ഷീണുണ്ടാവും.

0: Krishna Krishna Krishna Hare Hare Rama Hare Rama.
1: ബാഗ്. അച്ഛാ ബാഗ്. ഞാൻ
2: ഈശ്വര ഇങ്ങെത്തിയോ? ഞാൻ ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്നാലൊന്ന് ഫോൺ ചെയ്യ. അതെങ്ങനെയാ പിണങ്ങി പോയതല്ലേ കുട്ടികൾ?
1: ആ പിണക്കം മാറ്റാൻ തന്നെ രാത്രിക്ക് രാത്രി ഞാൻ അങ്ങോട്ട് വെച്ചു പിടിച്ച്. അപ്പൊ ഉടുക്കലത്തെ ഒരു ഹർത്താല്. അത് അച്ഛാ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരും. ഹർത്താലായിരുന്നില്ലേ? നിങ്ങൾ വരും, നാമം ചോദിക്കാം. ചെല്ലേ.
2: അതെ അച്ഛൻ എങ്ങനെയുണ്ട്? ഇതെന്താ പതിവില്ലാത്തൊരു ശീലം? വന്ന് കേറിപ്പോ തന്നെ കിടക്കുന്നേ. എന്താ
1: അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഈ ഹർത്താലായത്?
2: നീ മിണ്ടണ്ട. എന്താ നിങ്ങക്ക് മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ.
1: ഒന്നുമില്ല ഒന്നുമില്ല. അച്ഛനെ പിന്നെ ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോ ഞങ്ങൾ ഒരു ആശുപത്രി.
2: ഞാൻ എന്തായി കേക്കണേ? ആശുപത്രിയിലോ ആരുമില്ലാത്ത ഒറ്റയ്ക്ക്.
1: ഒറ്റയ്ക്കായിരുന്നില്ല, ഞാൻ അച്ഛൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നു.
2: ആരുണ്ടായിട്ടെന്ന
3: എന്താ ഇത്? ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ഇങ്ങനെ വന്നില്ലേ. ഇതാ നിന്റെ അമ്മയുടെ.
1: അമ്മ എന്തിനാ ഈ കരയുന്നത്? അച്ഛനെ വെറുതെ വിഷമിപ്പിക്കാതെ ഈ അമ്മയുടെ ഒരു കാര്യം. ഹലോ, അമൃതാനന്ദമയി ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ചെറിയാനുണ്ടോ?
4: ചെറിയാൻ സാർ പുറത്തു പോയിരിക്കാണല്ലോ, മൊബൈൽ വിളിച്ചാ കിട്ടും.
5: ബാലേട്ടാ, അച്ഛൻ വിളിക്കുന്നു.
3: പ്രത്യേകിച്ച് എന്തെങ്കിലും ഏർപ്പാടുണ്ടോ?
1: ഇല്ല, ഹോസ്പിറ്റലിൽ ഒന്ന് പോണെന്നുണ്ടായിരുന്നു.
3: അതവിടെ നിൽക്കട്ടെ, വേറെ വല്ലതും?
1: ഇല്ല.
3: ആ എന്നാ ഒന്ന് കാണണം.

0: പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ല. അധികം ദേഹം അനങ്ങാട്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
1: ഡോക്ടർമാരങ്ങനെ പലതും പറയും, അത് കേട്ട് അനങ്ങാതെ കിടന്ന പിന്നെ ഒരിക്കലും അനങ്ങിയില്ലെങ്കിലോ? മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, ഈ ജീവിതകാലം കൊണ്ടുണ്ടായത്. ഞാനില്ലാണ്ടാകുന്നതോടെ അന്യാധീനപ്പെട്ടു പോയാൽ
0: എന്തിനാ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ കാലോചിക്കുന്നത്?
1: അന്ന് നീ കവിത മോളെ തല്ലി, ഏതോരേട്ടനും ചെയ്യുന്ന കാര്യം നീയും ചെയ്തുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി, ഇറക്കി വിട്ടു. ഒന്നും അറിയാത്തവനെ പോലെ നീ എന്നെ നോക്കി കണ്ണു നിറച്ചപ്പോ അച്ഛന്റെ മനസ്സുരുകയായിരുന്നു.
0: ഞാനല്ലേ അച്ഛനെ വേദനിപ്പിച്ച? അത് എനിക്ക് പറ്റിയ ഒരു തെറ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ.
1: എല്ലാം ഏറ്റുപറയുന്ന നിന്റെ ഈ മനസ്സ് നീ നടത്തം പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാം. അതുകൊണ്ടാ നിന്നോട് പറയാമെന്ന് വെച്ചത്. നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണീരും പ്രശ്നങ്ങളും മനസ്സലിയിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അതൊന്നും ഒരു തെറ്റല്ല. വിശാലമായ മനസ്സ് ഒരാശ്രമം പോലെയാ, ആർക്കും കയറി വരാം ഇറങ്ങിപ്പോവാം. അക്കൂട്ടത്തിൽ കയറി വന്നവരായിരുന്നു ആ അച്ഛനും മകളും. എനിക്കന്ന് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ സമയം. നീ അന്ന് ഇവിടെ അഞ്ചാം തരത്തിൽ പഠിക്കുക. ഒരിക്കൽ കണ്ണൂരിലേക്ക് പോകുന്ന വഴി ബസ്സിൽ വെച്ച ആ അച്ഛനെയും മകളെയും പരിചയപ്പെട്ടത്. കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കല്യാണപ്രായം കഴിഞ്ഞ മകളെയും കൂട്ടി ഇനിയുള്ള കാലം മൂകാംബികയിൽ ആശ്രിതരായി കൂടാവുന്ന തീരുമാനിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു അവര്. അതുകൊണ്ട് തന്നെയാ അന്ന് രാത്രി തങ്ങാൻ ഇടവില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ അവർക്കൊരിടം കൊടുത്തത്. പിറ്റേന്ന് കാലത്ത് ആ മകളുടെ അലറിക്കരച്ചിൽ കേട്ട ഞാൻ ഉണർന്നത്, ഈശ്വരനാണോ ചെകുത്താനാണോ ആ മനുഷ്യൻ അങ്ങനൊരു ബുദ്ധി തോന്നിപ്പിച്ചതെന്നറിയില്ല. ഈശ്വര, വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു ആ അച്ഛൻ. അച്ഛൻ പാതി വഴി ഉപേക്ഷിച്ചു പോയ ആ മകളുടെ കണ്ണീര് കണ്ടപ്പോ മറ്റൊരാശ്രയവുമില്ലാതെ അവൾ ഇറങ്ങിപ്പോകുന്നത് ജീവിതത്തിലേക്കല്ല മരണത്തിലേക്കാണെന്ന് തോന്നിയപ്പോ ഇറക്കി വിടാൻ മനസ്സനുവദിച്ചില്ല.
0: അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
1: ജീവിതം കുസൃതിയുള്ള ഒരു കുട്ടിയെ പോലെയാണ്, ചിലപ്പോഴൊക്കെ അത് അനുസരണക്കേട് കാണിക്കും. മാസാമാസം മൂകാംബിയിലേക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ പടിയിറങ്ങുമ്പോ ഞാൻ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാറില്ല. നിന്നെ വിളിച്ചു വരുത്തി അനിയത്തിയെ കല്യാണം ആലോചിച്ചു ആ ഭദ്രൻ. അവൻ ചോദിച്ചത് അനിയത്തിയെ തന്നെയാ, കവിത മോളെ അല്ല, മറ്റൊരനിയത്തിയെ. നിന്റെ മുഖത്ത് നോക്കി ഇത് എങ്ങനെയാ പറയേണ്ടത് എന്നെനിക്കറിയില്ല. പക്ഷെ പറയാതെ പോയാൽ അതൊരു വലിയ പാപമായിരിക്കും. മോനെ, അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്, അതിൽ രണ്ട് മക്കളുണ്ട്.
0: അച്ഛനെന്തായി പറഞ്ഞേ? അച്ഛന് മറ്റൊരു കുടുംബം, എന്താ കടം കഥ പറയാ?
1: അല്ല സത്യം, എന്റെ മക്കളാണ് സത്യം.
0: ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല.
1: പറയട്ടെ ബാല,
0: എനിക്കൊന്ന് കേൾക്കട്ടെ. ഒറ്റ ദിവസം അച്ഛൻ ആശുപത്രിയിലായിപ്പോയെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഒറ്റക്കായി പോയെന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ ഞങ്ങളെയൊക്കെ മറന്നിട്ട് അച്ഛനത് കഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, അച്ഛനെ ഒന്നും പറയണ്ട. ഇത്രയും കാലം ഞങ്ങളുടെ മാത്രം അച്ഛനായി ജീവിച്ചിട്ട് അച്ഛന് വേറൊരു കുടുംബേ, അതിലും മക്കളെ, എന്താ ഇത്? ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല.
1: അമ്മേ,

ബാലൻ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു ചെല്ലേ.

എനിക്ക് ആരും ഇല്ലാത്തവരാ, പാവങ്ങളാ, അവരെ അനാഥരാക്കരുത്. നമ്മുടെ വീടിന്റെ തട്ടുംപുറത്ത് ഒരു പെട്ടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിലുണ്ട് അവരുടെ മേൽവിലാസം.

и тренар. എൻ്റെ അമ്മ അച്ഛന് ഇങ്ങനെ ഒരു ഒരു കുടുംബമുള്ള കാര്യം അമ്മയറിയരുത്. ആരും അറിയരുത്. അറിഞ്ഞാ പിന്നെ പിന്നെ അച്ഛനില്ല. അപേക്ഷയാണ്. അറിയരുത്.

0: എന്താ മോനെ? അച്ഛൻ എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞത്?
1: പറഞ്ഞു എന്നിട്ട് പോയി.

0: അങ്ങനെ അറിഞ്ഞ് വിളിച്ച വിളി കേൾക്കുന്ന ദൂരത്തുണ്ടാവും. ഇനി നീ വേണം കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. അച്ഛന്റെ സ്ഥാനമാണ്.
1: അതെ, ഈ തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മയുടെ വീട് ഏതാണ്?
2: നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന വീട്.
1: താങ്ക്സ്.
3: എന്റെ ഈശ്വരാ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് കണ്ണു തെറ്റി അപ്പൻ ചെല്ലും. ഈ മാവിന്റെ കടിച്ചു പറിക്കാൻ വാ. ഇവിടെ മകനാ പറഞ്ഞേ.
1: അതെ, തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മ.

0: ഞാൻ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ.
1: തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ഞാനും എന്റെ മക്കളും ആരും ശല്യപ്പെടുത്താൻ വരില്ല. ഈശ്വരനെ വിചാരിച്ച്
0: ഉപദ്രവിക്കാൻ വന്നതല്ല, തെറ്റും ശരിയും കണക്കുകൂട്ടി ശിക്ഷ വിധിക്കാനും വന്നതല്ല. കണ്ണടയുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്താ ഇയാളുടെ പേര്?
1: അംബിക.
0: ഇയാളുടെ
1: രേവതി.
0: വാ ചോദിക്കട്ടെ. എന്തിനു പഠിക്കാ?
1: എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നിക്ക.
0: ഞാൻ ആരാണെന്ന് മനസ്സിലായ? ബാലേട്ടൻ. ഇനി ബാലേട്ടൻ ഉണ്ടാവും. ദേവട്ടി, അമ്പയെ.
2: എന്താ? കൂടപ്പിറപ്പുകളെ ഊട്ടി ഉറക്കാൻ കെട്ടി എഴുന്നള്ളിയതായിരിക്കും വെല്ലിയേട്ടൻ. എടാ
1: എനിക്കൊന്നും കേൾക്കണ്ട, ഗതിയില്ലാത്തൊരു അമ്മയുടെ അപേക്ഷയാണ്. ദയവിരുന്ന് ഇവിടെ നിന്ന് പോകും.
2: ചാവുന്നതിന് മുമ്പ് ആ കിളവൻ ഇവറ്റകൾക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പറഞ്ഞേൽപ്പിച്ച കാവൽ പട്ടിയാണ് നീ എന്ന് എനിക്കറിയാം. അത് വേണ്ട, പുലിമടക്ക് പൂച്ചക്കുട്ടിയുടെ കാവലോ? ഇതെന്റെ മണ്ണ, എന്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ ഇനി നീ കാലുകുത്തിയ നീ അറിയും ഈ ഭദ്രൻ ആരാണ്. തള്ളേ.
1: ഓ, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്?

0: അമ്പിയെ, രവിടി, ആരെ വിളിക്കുന്നു?
1: ഞാനാ, ബാലേട്ടൻ.
2: ബാലേട്ടൻ,
0: എന്താ മോനെ ഈ നേരത്ത്?
1: നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് അവിടെ പോയി കിടന്ന ഉറക്കം വരില്ല. അവൻ
0: അപ്പൊ തന്നെ പോയി.
1: വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏതൊരുത്തന്റെ മുമ്പിലും ജയിച്ചിട്ടേ ഉള്ളൂ ഇത്രയും കാലം. അവന് വേണ്ടി ഈ മുറ്റത്ത് നിന്ന് എന്നോട് ഇറങ്ങിപ്പോ പറഞ്ഞപ്പോ ഞാൻ തോറ്റത് എന്റെ അച്ഛന്റെ മുമ്പില്.
0: അച്ഛൻ അനുഭവിച്ച കണ്ണീരും കഷ്ടപ്പാടും ഒരുപാട് കാലം കണ്ടവളാ ഞാൻ. അതുപോലെ നീയും ഞങ്ങൾക്ക് വേണ്ടി അത് കാണാനുള്ള മനഃശക്തി ഇല്ലാത്തോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. നിനക്കറിയില്ല ഭദ്രൻ ആരാണെന്ന്. നിനക്കറിയില്ല മോനെ.
3: നിന്റെ കൊലച്ചോറ് ഇവറ്റകളെ കൊണ്ട് തീറ്റിച്ചേ അടങ്ങൂ. അല്ലടാ, നിന്നെ ഒന്നിങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടി തന്നെയാ നിന്റെ പൊന്നുമോനെ കാണാൻ കല്യാണാലോചനയുമായി ഞാൻ അങ്ങോട്ട് വന്നത്. എന്നെ കൊളത്തിയിട്ട് നീ ഇവളുടെ കെട്ടുകല്യാണം നടത്തുവല്ലടാ മണ്ണ കിളവ. ഏയ്, പോയിരുന്നു ഞാൻ അവിടെ ഇവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാൻ. അവനിനി പടി ചവിട്ടില്ല.
4: എന്ത് ദ്രോഹമാണോ ഞാനും എന്റെ മക്കളും തന്നോട് ചെയ്തത്?
3: എന്റെ അച്ഛന്റെ ഔദാര്യമാണ് ഈ മണ്ണ്. ആ ഔദാര്യം ഞണ്ടെന്ന ഓരോ ചെറ്റയും ഭദ്രന്റെ കാൽ ചൂടില്ല. പറഞ്ഞില്ലേ ഞാൻ പലവട്ടം ഇവിടെ എനിക്ക് തന്നേക്കുന്ന, ഇനി ചോദിക്കില്ല, ഇങ്ങോട്ട് എടുക്കും. എന്റെ അച്ഛന്റെ ഔദാര്യത്തിന് പകരമായി ഇവിടെ ഞാൻ കൊണ്ടുപോകും അങ്ങ് ഗുണ്ടൽപേട്ടിലേക്ക്. എന്നിട്ട് കച്ചവടം നടത്തും, കാശുണ്ടാക്കുന്ന കച്ചവടം. അതിനെങ്ങാനും തടസ്സം നിന്ന ഇത് കണ്ടോ ഇളം കതിര, ഇതിങ്ങ് നുള്ളിയെടുത്ത് ഏത് ചതുപ്പ് നിലത്തോണ്ട് വിതച്ചാലും 100 മേനി വിളയും. 100 മേനി. ആ കൃഷി എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്.
0: ഈ പുരയുടെ അവന്റെ അച്ഛൻ്റെ തന്നെ. ഈശ്വരൻ പോലും കൈവിട്ട എനിക്ക് ഒരു ജീവിതം തന്ന മോന്റെ അച്ഛന്റെ കഷ്ടപ്പാട് കണ്ട് ഒന്നും പകരമായി ചോദിക്കാതെ ആ വലിയ മനുഷ്യൻ അച്ഛന് കൊടുത്തതാണ് ഈ മണ്ണ്. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. പക്ഷേ മകന്റെ കാലം വന്നപ്പോ അവൻ ഈ പുരയിടത്തിന് വില നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെയാ അവൻ ആവശ്യപ്പെട്ട തുക കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിച്ചതും. പക്ഷെ പറഞ്ഞ സമയത്തിന് പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പിന്നീട് അവൻ ചോദിച്ചത് പണമല്ല, ഇവളുടെ ജീവിതം.
1: ആ വൃത്തികെട്ടവന്റെ കാൽ ചുവട്ടിക്കിടന്ന് നരകിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. പഠിക്കാൻ മിടുക്കിയാണെന്നറിയാം, പഠിപ്പിച്ച് വലിയ ആളാക്കും. ഇവളുടെ കല്യാണം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് നടത്തും.
3: Oh, my God.

0: അവളെ വിളിക്ക്.
1: എന്തിനാ?
0: അത് ഞാൻ അവളോട് പറഞ്ഞോളാം. മിടുക്കി, അപ്പൊ അനുസരിക്കാനും അറിയാം. നാളെ നേരം പുലരുമ്പോ ഞാനിവിടെ ഉണ്ടാകും, നിന്നെ കൊണ്ടുപോയി അങ്ങ് ഗുണ്ടൽപേട്ടിലേക്ക്. എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചമഞ്ഞൊരുങ്ങി നിന്നു. എന്താടി നിന്റെ മുഖത്തിനൊരു വാട്ടം? ഞാൻ നിന്നെ കെട്ടിയെടുക്കാൻ പോകുന്നതിന്റെ ദുഃഖമാണോ, അതോ ഇവരെയൊക്കെ വിട്ടുപോരേണ്ടി വരുന്നുള്ള വിഷമോ? വിഷമിക്കണ്ട, ഒരലങ്കാരത്തിന് വേണ്ടി ഇവരെയും കൂടി കൂട്ടിക്കോ. ഇതൊന്നും എനിക്കൊരു ഭാരമാവില്ല. ഒന്നും എനിക്ക് എടുക്കാനുണ്ട് നിന്നെ, സമയമുണ്ടല്ലോ. ഓട്ടടി.
2: എന്തിനാ മോള് കരയുന്നത്? അവന്റെ കൂടെ ഗുണ്ടൽപെട്ടിലേക്ക് പോണം എന്ന് വിചാരിച്ചിട്ട? ഗുണ്ടൽപെട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്, മറ്റൊരിടത്തേക്ക്.
3: ഏട്ടമ്മേ, ഏട്ടൻ ഇന്നലെ എങ്ങോട്ടാ പോയത്?
4: ഗുരുവായൂർക്ക്. എന്താ?
3: ഏ ഒന്നുമില്ല. അമ്മ എവിടെ?
4: അകത്തുണ്ട്.
3: ഏട്ടമ്മ വന്നേ.
4: എന്താടാ
3: വന്നേ? അമ്മേ, അമ്മേ.
4: എന്താടാ?
3: ഏട്ടൻ ഗുരുവായൂർക്കാണല്ലേ പോയത്?
4: അതെ.
3: അപ്പൊ കാപ്പാട് ബീച്ചിൽ വെച്ച് കണ്ടത് ഏട്ടന്റെ അപരനെ ആയിരിക്കും.
4: അപരനോ?
3: അതെ അമ്മേ, ഏട്ടൻ ഗുരുവായൂർക്കൊന്നും പോയിട്ടില്ല.
4: ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എന്താ മോളെ കാര്യം? എനിക്കൊന്നും അറിയില്ലമ്മേ.
3: ആ അതാണ് കുഴപ്പം, ആർക്കും ഒന്നും അറിയില്ല.
4: നീ കാര്യം പറയടാ.
3: ഏട്ടനെ കാപ്പാട് ബീച്ചിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു.
4: പെണ്ണിന്റെ കൂടെയോ?
3: ആ പെണ്ണിന്റെ കൂടെ തന്നെ. ഏട്ടത്തിയമ്മയെ പറഞ്ഞില്ലാന്ന് വേണ്ട, നാളെ കുടുംബക്കാര് കയറി വന്ന് ഏട്ടത്തിയമ്മ കൊള്ളരുതാത്തവളാണെന്ന് പറയിപ്പിക്കരുത്.
4: ബാലേട്ടിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്.
3: ആ നീ ഒരു പൊട്ടിത്തടി പ്രതീക്ഷിച്ചത് കൊണ്ടാണ് വിത്ത് എവിഡൻസുമായി ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ മാസ്റ്റർ കാസറ്റിലുണ്ട് എല്ലാം. എന്തായിരുന്നു ആട്ടവും പാട്ടും ഒക്കെ? വാ വാ, കാണിച്ചരാ വാ. കുടുംബ സമയത്തും ഇരുന്ന് കാണാൻ പറ്റിയ കാസറ്റാ. ഓഹോ, അപ്പൊ ആളിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇതെന്താ ഡബിൾ റോൾ കളിക്കുക?
2: ഞാൻ പല റോളും കളിക്കും, എന്താ നിന്റെ പ്രശ്നം?
3: ഏട്ടന്റെ ഈ റോളുകളിൽ തന്നെയാണ് എന്റെ പ്രശ്നം.
2: ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. കാപ്പാട് പോയിരുന്നു. ഗുരുവായൂരിന്ന് കാപ്പാട്ടിലേക്ക് പോകാൻ ആൻഡമാൻ ചെയ്യുന്ന അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമൊന്നുമില്ലല്ലോ, അതാണോ പ്രശ്നം?
3: അതല്ല പ്രശ്നം. ഏട്ടന്റെ കൂടെ കണ്ട പെണ്ണേതാ?
2: പെണ്ണല്ല, പെൺകുട്ടി. അതിന്റെ ഒരു സുഹൃത്തിന്റെ അനിയത്തിയാ.
3: സുഹൃത്തിന്റെ അനിയത്തിയുമായി കാപ്പാട്ടേക്ക് പോകേണ്ട കാര്യം എന്താ?
2: സുഹൃത്തിന്റെ അനിയത്തി മാത്രമല്ല, സുഹൃത്തും ഉണ്ടായിരുന്നു.
3: അങ്ങനെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടില്ലല്ലോ.
2: ആ നീ കാണില്ല, അത് നിന്റെ പ്രായം അതാ. അമ്മേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ജോലി ചെയ്യുന്ന മാത്യു എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക്, ഗുരുവായൂർ. അവന്റെ അനിയത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുക. പഠിക്കാൻ നല്ല മിടുക്കി ആ കുട്ടി. യാദൃശികമായിട്ട് മാത്യുവിനെ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോ നമുക്കൊന്ന് കോഴിക്കോട് വാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ആ കുട്ടിയും കുട്ടി പുറത്തിറങ്ങി. അപ്പൊ അവർക്ക് ഒരേ നിർബന്ധം കാപ്പാട് ബീച്ച് കാണണം. ഈ കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞാൽ മാറാട് ബീച്ച് പോലെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. വാസ്കോഡ ഗാമ കപ്പലി വന്നിറങ്ങിയ സ്ഥലമാ. ഇപ്പൊ അങ്ങനെ ചീത്തപ്പേര് ഉണ്ടാക്കുന്ന തരത്തില് ഇവന്റെ വർത്തമാനം. കാപ്പാട് ബീച്ചിൽ പോയാൽ എന്താ പോലീസ് വിളിച്ച് മൂക്കി കയറ്റുവോ? എടാ ഇവള് നിന്റെ ഏട്ടത്തിയമ്മ നിന്റെ ഭാഗ്യം, വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നു അടിച്ച് എന്റെ അണപ്പല്ല് പറിച്ചെടുത്തേ. മിണ്ടിപ്പോയത്. ഈ പിത്തം പിടിച്ച കണ്ണുകൊണ്ട് കാണുന്ന കഥകളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞ് കുടുംബങ്ങളെല്ലാം. നിന്റെ മാസ്റ്റർ അല്ല എന്റെ മാസ്റ്റർ, ഞാൻ ഒന്ന് കാണട്ടെ നിന്റെ അടുപ്പൊക്കെ. ഈടെ ഒരു പെണ്ണിനെ രണ്ട് പെമ്മക്കളെയും പോറ്റാൻ പെടുന്ന പാട് എനിക്കറിയാം. അതിന്റെ ഇടയിലെ വേറൊരു പെണ്ണ്. നീ പോയി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തോണ്ട് വരാൻ.
4: വല്ലേട്ടാ
2: പോവാൻ പറട്ടെ. അപ്പൊ എന്താ പരിപാടി? ഇവിടെ ഒക്കെ തന്നെ കാണുമല്ലോ അല്ലേ? എടാ നാണമില്ല.
3: എന്ത് പ്രശ്നമാണെങ്കിലും ബാലേട്ടൻ എന്നോട് പറയാലോ.
2: ഞാൻ മനോജിനോട് പറഞ്ഞിരുന്നില്ലേ, ഞാനും എന്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ബാംഗ്ലൂരിൽ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ച്.
3: അത് ബിസിനസിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട്?
2: ഓ സോറി, ഞാൻ പറഞ്ഞില്ലല്ലേ.
3: ഇല്ല,
2: ഞാൻ പറഞ്ഞു എന്നാ വിചാരിച്ച. ബാംഗ്ലൂരിലുള്ള പാർട്ട്നേഴ്സ് എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുക. അപ്പം പോയ പിന്നെ ഒരു മാസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും. പക്ഷെ ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഒരാഴ്ച സമയം ചോദിച്ചു വാങ്ങിച്ചിരിക്കുക.
3: 25-ാം തീയതിക്ക് ഇനി ഒരാഴ്ച പോരല്ലോ ബാലേ.
2: അറിയാം, മനോജ് ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഒരാഴ്ചക്കകം നമുക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം.
3: ഒരാഴ്ചക്കകം എന്നൊക്കെ പറയുമ്പോ?
2: സാധാരണ പെണ്ണു വീട്ടുകാർക്കല്ലേ ഒരുങ്ങാനും പണം ഉണ്ടാക്കാനും ഒക്കെ സമയം വേണ്ടത്. ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം.
3: ഇത്ര പെട്ടെന്നാവുമ്പോ ബാലേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവല്ലോ.
2: മതി, ഈ മനസ്സുണ്ടായ മതി, ഈ മനസ്സുണ്ടായ മതി. താങ്ക് യു.

0: പക്ഷേ ഞാൻ എന്റെ കാണേ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി ചവിട്ടു.
1: ഇപ്പൊ ആ കാർ കയറി പോയത് എന്റെ മരുമാൻ തന്നെയല്ലേ?
2: നിങ്ങൾ ആടാ പൈപ്പ് അടഞ്ഞിരിക്കുന്ന അറിയാം.
3: വിശ്വസിക്കില്ല.
1: നീ വിശ്വസിക്കണ്ട. അവസാനം ഏതെങ്കിലും ഒരു അലവനാജ് പെണ്ണ് കയറി വന്ന് അവകാശം സ്ഥാപിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കൂ.
0: അന്നൊരു പെണ്ണിനോട് പേട്ടനെ കണ്ടു ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ എന്നെ കൊച്ചാക്കി. ഇപ്പൊ ബോധ്യമായല്ലോ.
1: അവന്റെ ചുറ്റിക്കളിക്ക് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച അമ്പല കമ്പറ്റിന്ന് 50,000 രൂപ കടം വാങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒന്നൊരു ചില്ലി കാശിന്റെ
3: ഗുണമായിട്ടുണ്ടോ?
4: അമ്മാവനെ പോന്നു.
1: കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ചോദിക്കടി.
4: എന്താ പുതിയ പ്രശ്നം?
3: ഒരിക്കൽ ഇവൻ ഒരു പെണ്ണിനോടൊപ്പം ബാലേട്ടനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അതൊരു സുഹൃത്തിന്റെ അനീതിയായിരുന്നു. ഇന്ന് എന്റെ അച്ഛൻ കണ്ട ആ പെണ്ണ് ആരുടെ അനീതിയാ?
4: അനീതിയാ? ആരുടെ അനീതി?
1: നിന്റെ കൂടെ കണ്ട അഴിഞ്ഞാട്ടക്കാരി ആരാണെന്ന്
4: എനിക്ക് മനസ്സിലായില്ല.
1: എങ്കി വാടാ, ആ കല്യാണ ജ്വല്ലറി ഇരിക്കുവാ. അവിടെ നീ എണ്ണി കൊടുത്ത പണവും വാങ്ങി കൊടുത്ത പൊന്നും എത്രയാന്ന് എനിക്കറിയാം. അതാടാ ഞാൻ വെറുതെ പറയാ. സ്ഥിരബുദ്ധിയുള്ള ഒരു തന്തയും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കുറിച്ച് കള്ളം പറയില്ല.
4: എന്റെ രാധിക അങ്ങനൊന്നും ഇല്ല.
0: പിന്നെ എങ്ങനെയാ ഏട്ടൻ ഇത്ര ചീപ്പായി പോയല്ലോ.
1: കള്ളനയവൻ. മാസാമാസം എണ്ണി വാങ്ങുന്ന 8,000 രൂപ ശമ്പളം മതിയാവാഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങി വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് സുഖിച്ചു നടക്കുന്ന കണ്ണി ചോരയില്ലാത്ത കള്ളൻ.
4: അതെ, ഞാൻ കള്ളനാ, കണ്ണി ചോരയില്ലാത്തവനാ. ആർക്കാ അതിന് ഇത്ര ഛേദം? എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി
1: വന്നിട്ടുണ്ടാണ്?
4: എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്. എന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം എന്റെ ഭാര്യയായി കഴിഞ്ഞ നിനക്ക് എന്താ തോന്നിയത് പറ? ഈ നിമിഷം വരെ നിങ്ങളോടൊപ്പം ജീവിച്ച എന്നെ കുറിച്ച് നിങ്ങൾ എന്താ കണക്കാക്കിയിരിക്കുന്നത്? എന്താ
1: മനസ്സിലാക്കിയിരിക്കുന്നത്?
4: അതെ, ഞാൻ രക്ഷപ്പെടാൻ നോക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8,000 രൂപയാ ശമ്പളം വാങ്ങുന്നതെന്ന്. പക്ഷെ എനിക്ക് കിട്ടുന്ന 4,000 രൂപ അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 100,000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണ് നനച്ചുകൊണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നോണ്ട് മാസാമാസം 4,000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നിത്തരമാണല്ലോ, അല്ലേ മാവാ? നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ. ഇടാ, 10-ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ടാ. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും. അതാ അതിന്റെ രീതി. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എന്തായാലും എന്നെ ഭരിക്കാൻ വന്നതുകൊണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. അതിലിടപെടാൻ ആരും വരണ്ട.
3: എന്താടാ പറഞ്ഞത്? തോന്നിയ പോലെ ജീവിക്കുന്നു? മരിക്കുന്നത് വരെ ഒരാളെ കൊണ്ടും പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ആ അച്ഛന്റെ മോൻ തന്നെയാണോ നീ?
4: അതെ, ആ അച്ഛന്റെ മകൻ തന്നെയാ ഞാൻ. ആ അച്ഛന് വേണ്ടി ജീവിക്കുന്ന മകൻ.
1: തൃപ്തിയായല്ലോ. ഇനി എന്താ നിന്റെ തീരുമാനം? എടുക്കാനുള്ളത് എന്താ ചെടുത്തിട്ട് ഇറങ്ങിണ്ടോടെ?
3: ഇല്ല അച്ഛ, ഇതെന്റെ മക്കള് വളരേണ്ട വീട്. ഒരു വേലക്കാരിയായിട്ടെങ്കിലും

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ബാലേട്ടൻ.

0: ബാലറ്റിനെ തിരിക്കുകയായിരുന്നു. എനിക്ക് ബാലറ്റിന് കൂടെ ഉറങ്ങിയതി.
1: ബാലറ്റിന്റെ അമ്മക്കുട്ടിക്ക് എന്നീ പ്രായം മതി. ഊഹിച്ചെടുക്കാനും ഒറ്റപ്പെടുത്താനും അറിയാത്ത ഈ പ്രായം.
2: രണ്ട്
3: പെൺകുട്ടികളായതേ മഹാഭാഗ്യായി. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ അവസ്ഥ? ഓ ആയിക്കോട്ടെ,
2: വെട്ടിവിടുകാൻ വരട്ടെ. എന്നെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ വിലവര പട്ടിക വിളിച്ചു പറഞ്ഞത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വസൂലാക്കാനായിരുന്നല്ലേ?
3: ത്യാഗത്തിന്റെ വിലവര പട്ടിക നീ അന്ന് ഞാൻ ചീപ്പാണെന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴത്തെ ദേഷ്യത്തിന് നീ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്ക.
2: നിങ്ങളെ പോലുള്ളൊരു വല്യേട്ടനെ ചീപ്പെന്നല്ല ചേട്ടാന്ന വിളിക്കേണ്ടത്.
3: ശ്രുതി,
4: എന്താടാ നീ പറഞ്ഞത്?
2: അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ? അതോ ഇനി അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയോ?
4: നീ എന്തൊക്കെയായി പറയുന്നത്?
2: ഈ വീടിന്റെ ആധാരം എവിടെ?
4: ആധാരം അതെന്റെ വീട്ടിലുണ്ടല്ലോ.
2: അതൊക്കെ പണ്ട്, ഇപ്പോഴേ അത് ടൗണിലുള്ള ഒരു ഫൈനാൻസിങ് കമ്പനിയുടെ ലോക്കറിലാ.
4: ലോക്കറിലോ?
2: ആ ഒന്നും രണ്ടും രൂപയല്ല, 3 ലക്ഷത്തിനാ പണയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, പണയപ്പെടുത്തിയ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. 10-ാം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിലും ഇമാതിരി ഇടപാടുകൾ നടത്തുന്നവരുമായിട്ട് എനിക്കും പരിചയമുണ്ട്.
4: എന്താടേ കേക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
3: അതമ്മേ, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണത്തിന് അത്യാവശ്യം വന്നപ്പോ
4: അതിന് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ?
3: അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് വന്ന, പക്ഷെ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു.
4: നീ ആ അച്ഛന്റെ കഷ്ടപ്പാട് മുഴുവൻ മറ്റാർക്ക് കൊണ്ടുപോയി പണയപ്പെടുത്തിയല്ലേ? പലരും പലതും പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം നീ അങ്ങനെ ഒന്നല്ലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോ വേണ്ട, ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്ക് ആരെയെ സന്തോഷിപ്പിക്കാനുള്ളത്? ഇവളെ തോൽപ്പിച്ചിട്ട് നിനക്ക് ആരോടാ ജയിക്കാനുള്ളത്? പറ
3: ആരെയും കരയിപ്പിക്കാനോ അല്ല, ആരെയും തോൽപ്പിക്കാനോ അല്ല.
4: ഇല്ല, ഇനി നീ ഇവിടെ നിന്നാൽ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. ഇറങ്ങിപ്പോവാൻ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ?
2: അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതോ പിടിച്ചിറക്കണോ ഞാൻ?
3: വേണ്ട, ഈ ചെറിയ പ്രായത്തിൽ അത്രയും വലിയൊരു പാപം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല. ഞാൻ ഇറങ്ങിക്കോളാം.
2: പറഞ്ഞില്ലാതെ വേണ്ട, വീടിന്റെ ആധാരവുമായി അല്ലാതെ ഇനി പടി ചവിട്ടി പോരുത്.

0: ഈ അച്ചുമാമയ്ക്ക് മനസ്സിലാവും. ആരോടും പറയാതെ ഈ നെഞ്ചിനകത്ത് നീ കൊണ്ടു നടക്കുന്ന അതേ ഭാരം വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേര് ഇത്രയും കാലം ഞാൻ അനുഭവിച്ച വേദന ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയോളം വരില്ല. അച്ചുമാമ, മരിച്ചവരോ പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് മനസമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉള്ളത് അതൊന്നും എനിക്കറിയില്ല.
1: പക്ഷെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ കൈ പിടിച്ച അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതെനിക്ക് പാലിക്കണം. ഈ ഉള്ളം കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അച്ഛന്റെ കയ്യിൽ എത്തണം.
0: ചീഞ്ഞു പോയതിന് തളിർത്ത് നിൽക്കുന്നത് വെട്ടി വള ഇട്ട് കൊടുക്കുക, അതാണ് ഈ ഇപ്പൊ ചെയ്യുന്നത്. ഉപദേശിക്കല്ല, യാചിക്ക. ഓരോന്ന് ഓരോന്നായി വേറിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞൂടെ നിനക്ക്.
1: ഇല്ല ഇല്ല, ഞാൻ പറയില്ല. പറഞ്ഞാൽ എന്റെ അച്ഛൻ ഇല്ലാതായി പോകും. സന്തോഷമായ ചോമേ, എന്നെങ്കിലും എന്റെ മക്കൾ ചോദിക്കുമ്പോ അവരുടെ അച്ഛനെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, അത് മതി.
0: ഈ കണ്ണീര് ഒരു പ്രായച്ചിത്തം തന്നെയാണ്, അതറിയാഞ്ഞിട്ടല്ല. പക്ഷെ ആ കുടുംബത്തിന്റെ കണ്ണീരിന് ഇപ്പൊ ഇതൊരു പരിഹാരമാവില്ല. മരിച്ചുപോയ അച്ഛനു വേണ്ടി ജീവിച്ചിരിക്കുന്ന മകൻ വിലകെട്ടവനാവുക, സ്വന്തം കുടുംബത്തിൽ അന്യനായിട്ട് കഴിയുക, ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയിട്ടാ?
2: ആർക്കും ഒരു ഭാരമാവരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുണ്ടോ ഇതുവരെ? ഇപ്പൊ ഞാനും എന്റെ മക്കളും കാരണം.
0: ബാലനെ എനിക്കറിയാം, അവൻ പറയില്ല, അവൻ പറഞ്ഞിട്ട് ആരും അറിയാനും പോണില്ല. പക്ഷെ ഈ പോക്ക് ഇങ്ങനെ പോയാ എന്താന്ന് വെച്ച് അങ്ങോട്ട് തീരുമാനിക്കുക.
3: നിങ്ങൾ എന്തു വല്യേട്ടനാ ഭായി, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എടുത്തേണ്ട നിങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞടക്കാ? വേറെ വീട്ടിലോട്ടില്ലെന്ന്?
1: എന്റെ വീട്ടിലാർക്കെങ്കിലും?
3: എന്റെ പൊന്നു ബാലേട്ട, നിങ്ങളെ അനിയത്തിക്കുട്ടിന്റെ പെണ്ണുകാണ് ആരോ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്? ഇവിടെ മൊയിൻ തടിച്ചു നിൽക്കാതെ വേറെ വീട്ടിലോട്ടില്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി നിന്നാ നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ പ്രസവമാണായി.
4: അല്ല, ഈ മർച്ചന്റേവി എന്നൊക്കെ പറഞ്ഞ നല്ല ശമ്പളമൊക്കെ ആയിരിക്കും അല്ലേ?
5: ശമ്പളം മാത്രമല്ല അമ്മാവാ, ലോകം മുഴുവൻ ചുറ്റി കാണുകയും ചെയ്യാം, എല്ലാം ഫ്രീയാ.
4: അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഫ്രീ ആണല്ലോ, ഒരു മുട്ടുസൂചി വാങ്ങിയ ഒരു ആനക്കുട്ടിയാണല്ലോ ഫ്രീ.

0: ഇതാണ് ഈ കുടുംബത്തിലെ മൂത്തേട്ടൻ. ആളെപ്പോഴും പുറത്താണ്ടാവുക. നിങ്ങളെ പറഞ്ഞ മർച്ചൻ നേവിയെ പോലെ ഊറിയുട്ടില്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്നെ വന്ന് കണ്ട് കാര്യം പറഞ്ഞപ്പോ പിന്നെ വന്നൊന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അറിയിക്കാൻ പറ്റിയില്ല.
1: ഞാൻ ചെറുക്കന്റെ അമ്മാവനാ. ഇവരൊക്കെ അവന്റെ സുഹൃത്തുക്കളാണ്.
0: ഇവരൊക്കെ മർച്ചൻ നേവിയില.
2: ഇതിലാരാണ്
1: ചെറുക്കൻ പെണ്ണുമായിട്ട് അകത്ത് സംസാരിക്ക?
2: എന്നെ ഇവിടെ നാട്ടിയിറക്കിയപ്പോ അത് പടിയടച്ച് പെണ്ണം വെച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു നല്ല കാര്യം നടക്കുമ്പോ ഒന്നറിയിക്കായിരുന്നില്ലേ? ഞാൻ അവളുടെ ചേട്ടനല്ലേ. മോൾക്ക് ആളെ ഇഷ്ട.
3: Thank you.

0: എല്ലാം സർവേശ്വരന്റെ തീരുമാനമായിരിക്കും. അല്ലാതെ എന്താ പറയാ ബാധ്യത?
1: ഏത് ഈശ്വരന്റെ തീരുമാനമായാലും ഇത് നടക്കില്ല.
0: നടത്തും, നടത്തിക്കും. നീ നടത്തിയില്ലേ ഭംഗിയായിട്ട് നിന്റെ മറ്റേടത്ത് അനിയത്തിയുടെ കല്യാണം. അവളിപ്പം മറ്റൊരുത്തിൻ്റെത്. ഞാൻ നിന്നോട് ചോദിച്ച എന്റെ വാടകപ്പണം മറ്റെവിടെയും എല്ലാം നിന്റെ അതിബുദ്ധി. എനിക്കിത് മതി. അവളെക്കാളേറെ എന്തുകൊണ്ടും ഇവളാ മെച്ചം. അനിയത്തിയോടുള്ള അതിയായ വാത്സല്യം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഏതൊരേട്ടനും പരിസരബോധം നഷ്ടപ്പെടാം. നീ പെടാപ്പാടുപെടുന്ന എന്തിനാണെന്ന് ഇവർക്കറിയില്ല, എനിക്കറിയാം. ആ കുടുംബത്തിന്റെ കഥ ഈ കുടുംബം അറിയാതിരിക്കാൻ, അതിന്റെ പേരിൽ ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ അത് വേണോ പാലേട്ട? വേണമെങ്കിൽ പോ, വടിക്ക് പുറത്തു പോടാ പാലേട്ടാ.

0: എന്താ പറയട്ടാ?
1: നീ ഇപ്പൊ എങ്ങോട്ടാ?
0: എന്താ
1: ഏത് നരകത്തിലേക്കെന്നാ ചോദിച്ച്? എവിടേക്കാണെങ്കിലും ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ചാവാം യാത്ര. എന്താ ഭദ്ര?
0: പിന്നെന്താ, ബാലേട്ടനെ പോലെ ഒരാൾ എന്നോട് പോണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും.
1: അതെ അതെ, പക്ഷെ അതിനു മുമ്പ് ചില അഴിച്ചു പണികളൊക്കെ വേണ്ടി വരും. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഒരുതരം റീപ്ലാന്റേഷൻ, ഈ മർച്ചന്റ് നേവിക്കാരൊക്കെ എങ്ങനെ പണി തീരുന്നതുവരെ കൂടെ തന്നെ കാണുമല്ലോ അല്ലേ?
0: മനസ്സിലായില്ല?
1: മനസ്സിലാവില്ല, മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം. നീ അതല്ലല്ലോ, പേരറ്റ് നിൽക്കുമ്പോഴും കുടുംബത്തിൽ കയറി വിഹിതം ചോദിക്കും. അല്ലടാ, തന്തയ്ക്ക് ഇവർക്കത്ത

കാൽച്ചുവട്ടി വെച്ചില്ലടാ നീ എന്റെ അച്ഛനെ

0: നീ പറഞ്ഞിരുന്നത്? ഞാൻ കാവൽപ്പട്ടിയാണെന്നല്ലേ? അതാടാ എന്റെ അച്ഛന്റെ സകല സമ്പാദ്യങ്ങളുടെ കാവൽപ്പട്ടിയാ ഞാന്. പട്ടിക്കൊരേ ഒരു മര്യാദയുള്ളൂ, കടിച്ചു കീറുക, നശിപ്പിക്കുക. ഇവൻ എവിടുന്ന് കെട്ടിയെടുക്കാതെ ഒരു അടിയാണെങ്കിലും ഞാൻ
1: പണ്ടാറടങ്ങാൻ നിർത്തോണ്ട് പോണ ഈ സ്ഥാനത്തിന്.
2: എന്താ പറ്റിയത് എന്റെ പാലട്ട? അവിടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോഴൊരു പന്തിക്കേട് തോന്നിയത് എനിക്ക്.
0: എന്താ പാലട്ട പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ.
2: പ്രശ്നങ്ങളില്ലാതെ ബാലേട്ടനില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ ഒറ്റൊരുത്തം കാരണ എനിക്ക് ഇതെല്ലാം ഉണ്ടായത്. ഗൾഫിൽ പോവാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ചെന്ന 75,000 രൂപ മുസ്തുനി ജീവിതം ഉണ്ടാക്കി തന്നത്, അത് ഓർമ്മയുണ്ടോ നിങ്ങക്ക്?
0: ഞാൻ നിനക്ക് 75,000 രൂപ
2: എനിക്കറിയാൻ മറന്നുണ്ടാവുന്ന. കൊടുക്കണതും വാങ്ങണതും അവിടെ വെച്ച് എന്നെ മറക്കണ പാർട്ടി അല്ലേ ബാലേട്ടൻ?
0: ശരിയാ ശരിയാ, ഞാൻ നിനക്ക് എടാ മുസ്തു, ബാലേട്ടൻ ആദ്യമായി കൊടുത്ത പണം തിരിച്ചു വയ്ക്കുക. പലിശ സഹിതം നീ തരുമോ എനിക്ക് 3 ലക്ഷം രൂപ?
1: എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ ചോദിക്കണേ?
0: ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നും അല്ലാതായി നിൽക്കുക ഇതിന്റെ പേരിൽ. തരുവാടാ നീ എനിക്ക്.
1: ബാലേട്ടാ എന്നെ അങ്ങനെ ചെറുതാക്കരുതട്ടോ. പഴങ്കഞ്ഞും പച്ചമുളകും കൂട്ടി പള്ളപ്പൈപ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം ഉണ്ടായിരുന്നുള്ളൊരു ധൈര്യത്തിന് കോഴിക്കോട്ടങ്ങാടിൽ ഓട്ടർഷോ അടിച്ചും ചാലിയാറിൽ മുങ്ങി മണലും വാരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്ന എന്നെ ഈ നിലയിലെത്തിച്ച ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിനു വേണ്ടി കണ്ണു നിറക്കിയേ. മറ്റുള്ളവർക്ക് വേണ്ടി നെട്ടോട്ട ഓടണ നിങ്ങള് 3 ലക്ഷം രൂപ എന്റെ പേരിൽ കുടുംബത്ത് വില കെട്ടവനാവേ. പിന്നെ എന്തിനാ ബാലേട്ടൻ മുസ്തൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണേ? എടുത്തോ എന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തോ, എന്നിട്ട് മതിയായില്ലെങ്കിൽ ബാലേട്ടന്റെ കടം വീട്ടാൻ പഴയ കൂലിത്തല്ലിന് പോവാൻ ഈ മുസ്തു റെഡിയാ?
0: നിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് അടച്ചു ബാലേട്ട.
3: പേപ്പട്ടിക്ക് പോലും ഇടക്കിടക്ക് സുബോധം വരാറുണ്ട്. ഇത് അതുമില്ലായിരുന്നു കണ്ടു നാട്ടുകാരെ പറഞ്ഞത്.
4: സ്വന്തം പെങ്ങളെ കെട്ടാൻ വന്നവന് വല്യേട്ടൻ കൊടുത്ത സമ്മാനം
3: ഭ്രാന്താവിന്. കുഴുത്ത ഭ്രാന്ത്!
5: ഇത് ഭ്രാന്തല്ല, പകയാണ്. അറിയിക്കാതെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയില്ലേ, അതിന്റെ പേരിലുള്ള പക.
6: ബാലേട്ടനില്ലേ ഇവിടെ?
3: ബാലേട്ടനോ? ഇത് അയാളുടെ വീടല്ല.
6: എനിക്ക് ബാലേട്ടനെ കാണണം. ഏതാ നീ? എന്താ നിനക്ക് വേണ്ടത്?
3: അവകാശം വാങ്ങാൻ വന്നതാവും. അല്ലടി, അവകാശം ഏതാടാ ഇവള്? അന്ന് ഞാൻ ഏട്ടനോടൊപ്പം കടപ്പുറത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിവളാ.
6: അടിച്ചിറക്കണം അവളെ.
3: നീ പോവില്ലേ? ഈ കുടുംബത്തെ നശിപ്പിച്ച് നിനക്ക് ഇവിടെ കയറി
6: വാഴണം.
5: എനിക്ക് കൊല്ലട, ഇങ്ങനെ മാലം കെട്ടി ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ.
4: നന്ദി കേട്ടോ നായേ, ഇതുപോലൊരു ചെറ്റ അവകാശം ചോദിച്ചു വന്നാൽ ആട്ടിയിറക്കല്ലാതെ പൂവിട്ട് പൂജിക്കണോ?
1: പൂവിട്ട് പൂജിക്കേണ്ടി വരും. ഈ മുറ്റത്ത് നിന്ന് ഇവിടെ അവകാശം ചോദിച്ചാ വീതിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങളൊക്കെ.
6: മിണ്ടിപ്പോകരുത്. ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു പോന്നീ.
1: നശിക്കട്ടെ നശിക്കട്ടെ, എല്ലാം നശിച്ച് ഇല്ലാതാകുന്നതിൽ ഭേദാതാ.
6: ആരും പോട്ട, ഞാൻ ഇറങ്ങിത്തരാം. ഒന്നും കൊണ്ടുപോകുന്നില്ലമ്മേ, എന്റെ മക്കളെ അല്ലാതെ. മോളെ ഇത്രയും കാലം സ്വയം വേദനിക്കല്ലാതെ വേദനിപ്പിച്ചിട്ടില്ല ആരെയും. ഈ കണ്ണീരിന്റെ ശാപം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചോളാം. ഇങ്ങോട്ട് വാ.
4: എങ്ങോട്ട?
6: പോവാ അച്ഛമ്മേ.
2: വഴി തടയണില്ല, എന്നാലും ഒന്ന് നിക്ക. അച്ചുമാമയ്ക്ക് എന്താ ഇവിടെ കാര്യം?
3: ഈ അച്ചുമാമ ഒരു കാര്യം ഇല്ലാതെ ഇവിടെ വരാറുള്ളൂ, കാരണമില്ലാതെ ഇറങ്ങി പോവാറുണ്ട്. സ്വന്തം ഭാര്യയും മക്കളും കൺമുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ഒരു വാട്ട് കൊണ്ടുപോലും അവരെ തടയാത്ത നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും? പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന്
7: പോവും.
3: അച്ഛനെ ഓർത്തിട്ട് തന്നെയാടാ, അച്ഛനായി തന്നെയാ പറയണത്. ലക്ഷ്മിയമ്മേ, ഇവൾ ഇവന്റെ ജീവിതം തകർക്കാനോ ഇവിടുത്തെ അവകാശം മേടിക്കാനോ വന്നവളല്ല. ഇവന്റെ അച്ഛൻ കണ്ണടയുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ച രണ്ട് മക്കളിൽ ഒരുവളായി ഇവള്. ഇവിടുത്തെ അച്ഛൻ

0: പറ്റിപ്പോയത് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ എന്നും സ്വയം കുറ്റപ്പെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ.
1: പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയതുകൊണ്ട് ശകാരിക്കാനോ എതിർക്കാനോ കഴിഞ്ഞില്ല. പറഞ്ഞ വാക്ക് നെഞ്ചിലേറ്റാനേ കഴിഞ്ഞുള്ളൂ. പെരുമഴയത്ത് കുടയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മയെനിക്ക്.

0: ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവൻ മോഷ്ടിച്ചത് എന്തിനാണെന്ന് അറിയൂ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവൻ ഒരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ, അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരിറക്കാൻ വന്നവനാ.
1: വേണ്ട, ഇനിയും ആ അച്ഛന് വേണ്ടി നീ എന്റെ മുമ്പിൽ തലകുനിക്കരുത്. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ. ഞാൻ
2: ഒരിക്കലും കയറി വരണമെന്ന് വിചാരിച്ചതല്ല. ബാലേട്ടനെ ഓർത്ത് ഓർക്കണം.
3: ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാ എന്നാ വീടിന്റെ ആധാരം. ഇതേത് സൂക്ഷിക്കാൻ പറ്റിയ ആളും നീ. അമ്മയുടെ പെട്ടിയിടം നിമിച്ച് പൂട്ടാൻ നിൽക്കണ്ട, വീണ്ടും ഞാനിത് അടിച്ചു മാറ്റിയാലോ.
4: ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ ഈ ഏട്ടനെ മനസ്സിലാക്കാൻ എനിക്ക്.
3: എന്താ ഇത്, വീട്ടിലെ വല്യേട്ടൻ കരയാ? എന്താ അമ്മാവായത്?
5: ആകെ പ്രശ്നമായി. നമ്മുടെ പിശാലടി ചേർന്ന പോലീസ്
3: എന്തിന്?
5: ആ ബാങ്കിലെ ലോക്കർ കുത്തി തുറന്ന ആഭരണങ്ങൾ അടിച്ചു മാറ്റിയത് അയാളുടെ ആഭരണങ്ങൾ തന്നെയാണ്. പക്ഷെ പോലീസ് അറിയില്ലല്ലോ.
6: ലോക്കപ്പിലിട്ട് നെരിവട്ടം പെരുമാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടെ.
7: ഭ്രാന്തായി പോയെന്നും കേൾക്കുന്നുണ്ട്.
3: അച്ഛോ അമ്മ എന്താ ചെയ്യാ?
0: സാധാരണ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ പിന്നാലെ പോകും,
6: അതങ്ങോട്ട് ചെയ്തോളൂ
3: അല്ലേ.
7: അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക്.
3: ഫുൾ ടാങ്ക് ഉണ്ടല്ലേ, അപ്പൊ എങ്ങനാ? എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലേ. വാ
8: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ബാലേട്ടൻ. സംവിധാനം വി എം വിനു. തിരക്കഥ ടി എ ഷാഹിദ്. നിർമ്മാണം എം മണി. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം എം ജയചന്ദ്രൻ. അഭിനേതാക്കൾ മോഹൻലാൽ, ദേവയാനി, നെടുമുടി വേണു, സുധ, സുതീഷ്, ലക്ഷണ, റിയാസ് ഖാൻ, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, നിത്യദാസ്, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, നന്ദു, കലാശാല ബാബു തുടങ്ങിയവർ.
9: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാതിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിണാനേങ്കിച്ചാവേ ഇത്തവണയാൾക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കളവാടിയ സിന്ധയുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുപറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി US ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: സി ജോസഫ് വിജയനും നാൻ കട്ടപ്പടി അമയ്ക്കപ്പെട്ട ഇന്ത്യ അരസിയൽ അമയപ്പിൻപാൽ ഉണ്മയാണ് നമ്പിക്കയും മാറാപ്പറ്റും കൊണ്ടിരുപ്പേൻ എന്നും ഇന്ത്യ നാട്ടിൻ ഒപ്പില്ലാതെ മുഴു മുതൽ ആക്ഷിയെയും ഒരുമയെയും നിലനിർത്തുവേൻ എന്നും തമിഴ്നാട്ടു അരസിന് മുതലമൈച്ചറാക ഉണ്മയാകവും ഉളച്ചാണ്ടിൻപടിയും എൻ കടമകളെ നിറവേറ്റുവേൻ എന്നും അരസിയൽ അമയപ്പിക്കും சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: തമിഴ്നാടിന്റെ 9th മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസ്നായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ജ്ഞാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവെച്ചിരിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 April ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെയെത്തുന്ന സർവീസിൽ പ്രതിദിനം 50-ലധികം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൌരോർജ വിനോദസഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മെയ് 10-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1774 മെയ് 10 ലോക ചരിത്രഗതിയെ സ്വാധീനിച്ച സുപ്രധാന സംഭവങ്ങളിൽ പ്രമുഖമായ

വിപ്ലവത്തിന് പശ്ചാത്തലമൊരുക്കിയ ലൂയി പതിനാറാമൻ ഫ്രാൻസിലെ രാജാവായി സിംഹാസനാരൂഢനായിരിക്കുന്നു. 1857 May 10 ശിപ്പായി ലഹള, ഇന്ത്യൻ കലാപം എന്നിങ്ങനെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ഉത്തരേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1933 May 10 ബെർലിൻ നഗരത്തിൻ്റെ ഹൃദയഭാഗം ബേബേൽ പ്ലാറ്റ്സ്, നാസി ഭ്രാന്തന്മാർ രാജ്യമെങ്ങും അക്ഷരവിരുദ്ധ താണ്ഡവം നടത്തുന്ന കാലം. രാത്രി ഓപ്പൺ പ്ലാറ്റ്സ് എന്ന നഗര ചത്വരത്തിൽ 40,000 നാസി യുവാക്കൾ തടിച്ചുകൂടി. പാട്ടും കൂത്തുമായി, വാദ്യഘോഷമായി, തവിട്ടുകുപ്പായക്കാരായ നാസിപ്പടയുടെ മധ്യത്തിൽ 25,000 പുസ്തകങ്ങൾ കൂന കൂട്ടിയിട്ട് ദേ കത്തിക്കുന്നു. പുസ്തകദഹനം പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാകാം. മഴ പെയ്യുന്നു. തീ അണയാതിരിക്കാൻ അഗ്നിശമനസേന പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നു. കൊടും ക്രൂരത, പുസ്തകദഹനം. 1940 May 10 അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളെ തുടർന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിരിക്കുന്നു. 1994 May 10 കറുത്ത വർഗത്തിൻ്റെ ആഗോള വിമോചന നായകൻ, ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര സേനാനി, വർണ്ണവിവേചന നയങ്ങൾക്കെതിരെ സഹന സമരങ്ങൾ നയിച്ച ഗാന്ധി ശിഷ്യൻ, മനുഷ്യാവകാശ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ധീരനായ നായകൻ നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹി ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധസാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
4: Very glad to join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's directions, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം നിർവഹിച്ചത് ബോംബെ രവി, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം അയാൾ കഥയെഴുതുകയാണ്. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ. ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും.

അഷ്ടപതി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

ഇനി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ആലാപനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന്.

കളിത്തോഴി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് വയലാർ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ. രചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ. ആലാപനം അമ്പിളിയും പത്മിനി വാര്യറും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്തതായി ധനം എന്ന ചിത്രത്തിലെ ഗാനം രചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അന്ന കരിനീന എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: ഭാര്യയുടെ മനസ്സിൽ ഒരിളക്കം തുടങ്ങിയെന്ന് വെച്ച് ഭാര്യ ഭാര്യ എന്ന് ചിന്തിച്ചിരിക്കാൻ അലക്സിക്ക് സമയമുണ്ടോ? അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അന്നയുടെ വീട്ടിൽ നമുക്കൊന്ന് കടന്നു ചെല്ലുക. ആ കിടപ്പുമുറിക്കുള്ളിൽ സംഭാഷണം കേൾക്കാം. അന്ന പറയുന്നു, ബ്രോൺസ്കി, നിങ്ങൾ എന്നെ മറന്നു കളയൂ. ഒരു ഭാര്യ എന്ന നിലയിൽ

അകലാൻ ശ്രമിക്കും തോറും അടുക്കുന്നതാണല്ലോ സ്ത്രീ പുരുഷ ബന്ധം. പക്ഷെ ഈയിടെയായി അന്നയും റോൺസ്കിയും തമ്മിൽ കാണാറില്ല. കാരണം അലക്സി കരീനിൻ വിദേശയാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം റോൺസ്കി പത്രത്തിൽ കണ്ടു മറ്റൊരു വാർത്ത. ഇതാ അലക്സി കരീനിൻ വീണ്ടും വിദേശത്തേക്ക് പോയിരിക്കുന്നു. അയാൾ പെട്ടെന്ന് ഡ്രസ് ചെയ്തു, അന്നയുടെ വീട്ടിലെത്തി. അവൾ മുകളിൽ ആ ടെറസിൽ പൂച്ചെടികൾക്കിടയിൽ ഏകാഗിയായിരിക്കുന്നു. പിന്നെ ചെന്ന് വിളിച്ചു, അന്നെ. അവളത് കേട്ടില്ല. അയാൾ അവിടെ ചുമലി കൈവച്ചപ്പോഴാണ് ബ്രോൺസ്കി, ഇപ്പോൾ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്റെ മകനെ കാത്തിരിക്കുകയായിരുന്നു, അവൻ ഇപ്പോൾ വരും. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ പോകുന്നു. ബ്രോൺസ്കി, നിങ്ങൾ പോകാൻ പറഞ്ഞതല്ല. എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ. ബ്രോൺസ്കി, ഞാനത് പറയട്ടെ. അവിടെ മുഖം വിളറി, ചുണ്ട് വരച്ചു, കണ്ണു നിറഞ്ഞു. അന്നെ, എന്താണിത്? ബ്രോൺസ്കി, ഞാൻ ഗർഭിണിയാണ്. അയാൾ പുറകോട്ട് മാറി. അന്നെ, ഇനി നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നീ നിന്റെ ഭർത്താവിനെയും മകനെ ഉപേക്ഷിച്ചു വരും, നമുക്കൊന്നിച്ച് ജീവിക്കാം. ബ്രോൺസ്കി, അതെനിക്ക് വയ്യ. എന്റെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിലും അവനെ കൂടെ കൊണ്ടുവരൂ. നിന്റെ മകനും ഭർത്താവും നാട്ടുകാരും നിന്നിട്ട് നീറ്റുകയാണ്. എനിക്ക് വയ്യ നിന്നെ കണുതീര് കാണാൻ. അന്നയുടെ മുഖം പ്രസന്നമായി. അവൾ ഇരു കൈത്തലങ്ങളും ഉയർത്തി തൊടുത്ത കവിൾത്തട്ടിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ മുഖം അവളുടെ മുഖത്തോടടുത്തു. അമ്മേ! അവളുടെ മകൻ ഓടി വന്നു. ബ്രോൺസ്കി മറുവഴിക്ക് പുറത്തുപോയി.

അവിടെ ഒരു കുതിരപ്പന്തയം നടക്കുന്നു. വമ്പിച്ച ജനക്കൂട്ടം. ബ്രോൺസ്കി നല്ലൊരു കുതിരപ്പന്തയക്കാരനാണ്. അയാൾ പങ്കെടുക്കുന്ന പന്തയമുണ്ടെന്ന് അറിഞ്ഞാൽ വമ്പിച്ച ജനക്കൂട്ടമാണ്. 8-10 കുതിരകൾ നിലനിൽക്കുന്നു. ബ്രോൺസ്കി ഉൾപ്പെടെ 10 മത്സ്യ

ജീവിതത്തിൽ ആദ്യമായി ബ്രോൺസ്ക് വീണു. ആൾക്കാർ ഓടിക്കൂടി. ഈ കാഴ്ച കണ്ടിരുന്ന ഒരു സ്ത്രീ ഭർത്താവ് അടുത്തിരിക്കുന്ന ഓർക്കാതെ എന്റെ ദൈവമേ വിളിച്ച് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് നോട്ടം. അവൾ ചെന്ന് എല്ലാവരോടും ചോദിക്കുന്നു, ആ മനുഷ്യൻ എന്ത് പറ്റി, വല്ല അപകടവും? ആ ഒരു കാലൊടിഞ്ഞു പോയെന്ന് പറയുന്നു. ബ്രോൺസ്കിയുടെ കാലൊടിഞ്ഞു പോയോ? ആ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അന്ന, നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് അലക്സ് ചോദിക്കുന്നു. ഒരു കുതിരവണ്ടി അവിടെ നിന്ന് നീങ്ങി. അന്നയും ഭർത്താവും ഒരു സീറ്റിൽ മുട്ടിയൊരുമി ഇരിക്കുന്നു, നിശബ്ദം. പക്ഷേ രണ്ട് ധ്രുവങ്ങളിലിരിക്കുന്ന മുഖഭാവം. ഒരു വളവ് തിരിഞ്ഞപ്പോ അദ്ദേഹം തുടങ്ങി. അന്നെ, ഇന്നത്തെ നിന്റെ പെരുമാറ്റം വളരെ അനുചിതമായി പോയി. ഒരു പന്തയം കാണാൻ ചെന്നിരുന്നാൽ മനസ്സ് ഏതെങ്കിലും ഒരു പാർട്ടി പിടിക്കുക സ്വാഭാവികമാണ്. പക്ഷേ ആ പന്തയക്കാരിൽ ഒരുവന്റെ പതനത്തിൽ നിനക്കുണ്ടായ നൈരാശ്യം മറച്ചു വെക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. നിന്റെ ഒരു ഓട്ടം, നിന്റെ പരക്കം പാച്ചിൽ, നിന്റെ വെപ്രാളം പിടിച്ച അന്വേഷണം, ഓ, ആളുകൾ എന്തൊക്കെ പറയുന്നു, ഞാൻ എന്തൊക്കെ കേൾക്കുന്നു. അന്നെ മിണ്ടുന്നില്ല. അന്നെ, ഞാൻ ഈ പറയുന്ന ഒരു ഭർത്താവിന്റെ തെറ്റിദ്ധാരണയാ നിനക്ക് തോന്നുന്നെങ്കിൽ നീ എന്നെ ക്ഷമിക്കൂ. ഇല്ല, അങ്ങ് ശരിയായി ധരിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ പതനത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥ യന്ത്രമാണ്. ഓഫീസിൽ, വിദേശത്ത്, യാത്രക്കാരിൽ ഫയലുകൾ കളയിൽ കുരുങ്ങി കിടക്കുന്ന ഉദ്യോഗസ്ഥ യന്ത്രം. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങളുടെ ഭാര്യയായിരിക്കും സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. അവൾ ആ സീറ്റിൽ കുഴഞ്ഞു വീണുപോയി. അലക്സ് നിശബ്ദനായിരിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു ഭർത്താവ് എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയാം. വണ്ടി നിർത്തറ, ഞാൻ വിളിച്ചു പറയും, വണ്ടി നിർത്തറ. എന്നിട്ട് അവളെ ആദ്യം താഴെ ഇറക്കും, പിന്നെ ഞാൻ ഇറങ്ങും, പിന്നെ അവിടെ വല്ലതും നടക്കും. കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യർ. നിസ്സാര കാര്യം മതി പൊട്ടിത്തെറിക്കാൻ. വികാര ഹേതു സതി വിക്രിയന്തേ ഏഷാംന ചേതാംസി ദയവ ധീരാഹ. വികാര വിക്ഷുദ്ധമാവേണ്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഇളകാത്ത മനസ്സ് ആർക്കാണുള്ളത്? അവരാണ് ധീരന്മാർ. ആ വണ്ടി വീട്ടുനടയിലെത്തി. അദ്ദേഹം ഇറങ്ങി, എന്നിട്ട് ഭാര്യയ്ക്ക് കൈ കൊടുത്തിറക്കി. അദ്ദേഹം വീണ്ടും വണ്ടി കയറി ഓഫീസിലേക്ക് വിട്ടുപോയി. അദ്ദേഹത്തിന്റെ മനസ്സ് കല്ലല്ല, ഇരുമ്പല്ല, ഹൃദയവാനായ ഒരു വലിയ മനുഷ്യനാണ് അലക്സ്.

മെന്തമൊഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ആക്ഷേപിക്കും. വേറിട്ടകന്നു കഴിയ എന്നാകിൽ ഞാൻ നേരിട്ടവന്നു കൊടുക്കയാളെന്നേ. വേണ്ട, ഒരു കൈത്തോക്ക് കരുതുക, കാത്തിരിക്കുക, ആ കിടക്കയിൽ വെച്ച് രണ്ടിനെയും ചുട്ടുപിടിക്കുക. വേണ്ട, ഞാൻ കൈത്തോക്കെടുക്കും മുമ്പ് അവൻ എന്നെ തറ പറ്റിക്കും. ഒന്നും വേണ്ട. അലക്സി ആഫീസിലെത്തി, ഒരു കത്തെഴുതി. അന്നെ, നിന്റെ സ്വഭാവം എങ്ങനെയിരുന്നാലും നാം തമ്മിലുള്ള പാവനമായ ദാമ്പത്യ ബന്ധം വിച്ഛേദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇങ്ങോട്ട് വരൂ, എനിക്ക് ഇനിയും ചിലത് പറയുവാനുണ്ട്. അലക്സി കത്ത് വായിച്ചപ്പോൾ അന്നയ്ക്ക് തോന്നിയത്, ഓഹോ, ഇരട്ട ജീവിതത്തിനുള്ള ക്ഷണം. ഒരേ സമയം അദ്ദേഹത്തിന്റെ ഭാര്യയായും ബ്രോൺസ്കിയുടെ കാമുകിയായും. ഇല്ല, അതിനെന്നെ കിട്ടുകില്ല. ഒന്നുകിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, അല്ലെങ്കിൽ ബ്രോൺസ്കിയുടെ കാമുകി. അവൾ നേരെ ബ്രോൺസ്കി കാണാനാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അയാൾ പിടിച്ചു പിടിച്ച് മെല്ലെ മെല്ലെ നടക്കുന്നതാണ് കണ്ടത്. അല്ല, സുഖമായോ? ഞാൻ പേടിച്ചുപോയി, ആൾക്കാരെന്തെല്ലാം പറഞ്ഞു, കാലൊടിഞ്ഞു പോയെന്നൊക്കെ. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? എനിക്കൊരു കുഴപ്പമില്ല. ആ കേട്ടോ, ഇന്നലെ ഞാൻ എന്റെ ഭർത്താവിനോടെല്ലാം പറഞ്ഞു, തുറന്നു പറഞ്ഞു. എന്തു പറഞ്ഞു? അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാ ഈ കത്ത് നോക്കൂ. ബ്രോൺസ്കി കത്ത് വാങ്ങിച്ചത് കണ്ണോടിച്ചു. ആ സാരമില്ല, നീ ചെല്ല്. അയ്യോ, ഞാൻ പോവില്ല, അദ്ദേഹം അപാര ബുദ്ധിമാനാണ്, എന്നെ പറഞ്ഞു തോൽപ്പിക്കും. സാരമില്ലെന്നേ, നീ പോയിക്കോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. എന്നെ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. അവൾ വരാന്തയിൽ നിൽക്കുന്നത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അലക്സി ജോലി തിരക്കിലാണ്. അന്നെ അകത്ത് കടന്നു ചെന്നു. അന്നെ, ആ നീ എപ്പോ വന്നു, ഞാൻ കണ്ടില്ല. ആ എന്റെ മോനെ ചിന്തിക്കുന്നു. എന്താ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും മിണ്ടാനില്ല, ഇന്നലെ മിണ്ടിയതിനപ്പുറത്തൊന്നും മിണ്ടാനില്ല. നിന്റെ മനസാക്ഷിയില്ലായ്മ വിളിച്ചു പോവാൻ നിനക്ക് ഒരു സങ്കോചവുമില്ലല്ലേ? ഞാൻ എന്തു വേണമെന്ന് പറയൂ? നീ അധികം ഒന്നും വേണ്ട. ആ ചെറുപ്പക്കാരൻ മേലാ കാണാൻ പാടില്ല, അവനവിടെ വരാൻ പാടില്ല, അവന്റെ നിഴൽ പോലും അവിടെ വീഴാൻ പാടില്ല. ഇത്രയുമാകുമെങ്കിൽ നിനക്കിനിയും എന്റെ ഭാര്യയായി തുടരാം, നമുക്ക് രാത്രി സംസാരിക്കാം. അലക്സി ഓഫീസ് വിട്ടുപോയി, അവൾ തോറ്റു.

അയാൾ. അന്നയും ബ്രോൺസ്കിയും തമ്മിൽ പിന്നെയും എവിടെ വെച്ചോ കാണുന്നുണ്ട്. ഒരു ദിവസം ബ്രോൺസ്കിക്ക് ഒരു കത്ത് കിട്ടി. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എന്റെ ഭർത്താവ് കൗൺസിൽ മീറ്റിംഗിന് പോകുന്നു. രാത്രി വളരെ ഇരുട്ടും മടങ്ങി വരാൻ. ഒന്നിങ്ങോട്ട് വരൂ, എനിക്ക് കാണാൻ കൊതിയാവുന്നു. അന്ന, ഭർത്താവിന്റെ നിരോധനം നിലവിലിരിക്കുമ്പോഴുള്ള ഈ ക്ഷണം സംശയകരമല്ലേ? എന്തായാലും പോവാം, വരുന്നത് വെച്ച് കാണാം. ഗേറ്റ് വരെ പോയിട്ട് ബ്രോൺസ്കി തിരികെ വന്നു. മേശ തുറന്നു, ഒരു കൈത്തോക്കെടുത്തു, പാൻസിന്റെ പോക്കറ്റ് തിരികെ. ബ്രോൺസ്കി അന്നയുടെ വീട്ടിന്റെ ഭൂമുഖത്തെത്തി. ഇല്ല, അലക്സി അവിടെ ഇല്ല. അയാൾ അകത്തേക്ക് കടക്കാൻ ചൂട് വെച്ചതും അലക്സി പുറത്തേക്ക് വന്നു ഒന്നിച്ചായിരുന്നു. അവർ തമ്മിൽ കൂട്ടിമുട്ടിയില്ലെന്നേ ഉള്ളൂ. ബ്രോൺസ്കി എന്തിനും തയ്യാറായി നിന്നു. എന്തിനും? എങ്കിലും മറ്റൊരുത്തന്റെ വീടല്ലേ? അലക്സിയുടെ നേർക്ക് അയാൾ ശിരസൊന്ന് ഗുനിച്ചു. ആദരഭാവത്തിൽ തന്റെ നേർക്ക് തലകുനിക്കുന്നവന്റെ നേരെ കൈ ഉയർത്തിയിട്ട് അലക്സി കടന്നു പോവുകയും ചെയ്തു. എനിക്ക് ഈ മനുഷ്യനെ മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ചോദിച്ചെങ്കിൽ സമാധാനം പറയായിരുന്നു. എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ അലക്സിയുടെ കഥ കഴിക്കുമായിരുന്നു. എന്നെ പുറത്തേക്ക് വന്നു. അല്ല, നല്ല ആളാണല്ലോ, ഇവിടെ നിൽക്കുകയായിരുന്നല്ലേ.

0: എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ നീയല്ലേ എനിക്ക് എഴുതിയത്? ഭർത്താവ് കൗൺസിൽ മീറ്റിംഗിന് പോകുന്നെന്ന്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് നിന്റെ ഭർത്താവിന് മനസ്സിലാവുന്നില്ല. ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം ഇറങ്ങി പൊയ്ക്കളഞ്ഞു. എനിക്കും അദ്ദേഹത്തെ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു ഭാര്യയെ ഞാൻ കടിച്ച് കീറി കൊന്നു കളയുമായിരുന്നു. നീ കരയാതിരിക്കൂ, വരൂ. രണ്ടുപേരും അകത്ത് കയറിപ്പോയി. നാടകശാലയിലെത്തിയ അലക്സി കരീനൻ നാടകം കാണുകയല്ല, വീട്ടിലെ നാടകം മനസ്സിൽ കാണുകയാണ്. നാലഞ്ചു രംഗം കഴിഞ്ഞെഴുന്നേറ്റയാൾ നാടകശാല വെടിഞ്ഞു നടന്നുപോയി. അലക്സി വീട്ടിലെത്തി. അർദ്ധരാത്രി കഴിഞ്ഞ സമയം ബ്രോൺസ്കി പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അലക്സി എന്നെ വിളിച്ചില്ല. ഉമ്മറത്തങ്ങനെ ഉലാത്തുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴൊരു മഹാസാഗരമാണ്. തിരമാലകൾ തമ്മിലടിച്ച് ആകാശത്തേക്ക് കുത്തുന്ന സമുദ്രം, പാറക്കെട്ടിലടിച്ച് ചിതറുന്ന തിരമാലകളുള്ള സമുദ്രം, ഇപ്പോൾ കുളം പോലെ കിടക്കുന്ന സമുദ്രം. നേരം പുലർന്നു. അലക്സി വാതിലിൽ തട്ടി വിളിച്ചു. അന്നെ. ഉറക്കച്ചടവിൽ അവൾ എഴുന്നേറ്റ് വന്നു. അല്ല, എപ്പോ വന്നു? എന്താ വിളിക്കാഞ്ഞത്? എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? അന്നെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനിവിടെ വരാൻ പാടില്ലെന്ന്? എനിക്ക് ആ മനുഷ്യനോട്. വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. ഒരുത്തൻ അവന്റെ കാമുകയുടെ വീട്ടിൽ എന്തിനു വന്നെന്നും എവിടെ ഇരുന്നെന്നും എവിടെ കടന്നെന്നും എനിക്കറിയുന്ന. നാളെ ഞാൻ ഈ വീട് വിടുകയാണ്. ഒരിക്കലും മടങ്ങി വരില്ല. മോസ്കോയിലെത്തി വക്കീലുമായി സംസാരിച്ചിട്ട് വിവാഹമോചനത്തിന്റെ വിവരം തന്നെ ഞാൻ അറിയിച്ചു. ഞാൻ എന്റെ മകനെയും കൊണ്ടുപോവുകയാണ്. അരുത്, എന്റെ മകനെ ഞാൻ തരില്ല. അന്നെ, നിന്റെ സ്വഭാവം ഓർക്കുമ്പോൾ എനിക്ക് അവനോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവൻ എന്റെ മകനാണോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. എങ്കിലും ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്, അവനെ കൊണ്ടുപോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു. വീട് വിട്ടുപോയ അലക്സിക്ക് അന്നൊരു കമ്പി സന്ദേശം ലഭിച്ചു. ഞാൻ മരണവുമായി മല്ലിടുകയാണ്, അങ്ങ് വേഗം വരണം. അന്ന അലക്സി ആ കടലാസ് ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു. ആ കുഞ്ഞിന് ഒരച്ഛൻ വേണമല്ലോ, അതിനുള്ള ബുദ്ധിയാണ്. വീണ്ടും ചെന്ന് അദ്ദേഹം കടലാസ് എടുത്ത് നിവർത്തി ഒന്നുകൂടി വായിച്ചു. ഒരു പക്ഷേ സത്യമാണെങ്കിലും അവിടെ അവസാനത്തെ ആഗ്രഹമല്ലേ? 8 കൊല്ലക്കാലം എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിച്ചോളല്ലേ? അവിടെ മരിച്ചെല്ലാം, അന്ത്യകൂദാശ ചൊല്ലാം, മടങ്ങിപ്പോരാം. അലക്സി വീട്ടിലെത്തി. ബ്രോൺസ്കി ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, ടെലഗ്രാം കിട്ടിയില്ലേ? ഞാനാണ് ടെലഗ്രാം അയച്ചത്. അന്ന ഇന്നലെ രാത്രി പ്രസവിച്ചു. പെൺകുട്ടിയാണ്. അന്നയ്ക്ക് സുഖമില്ല, വളരെ കൂടുതലാണ്. അലക്സി മുറിക്കുള്ളിൽ കടന്നു. അറിഞ്ഞതെല്ലാം ശരിയാണ്. അവൾക്ക് കലശലായ രോഗമാണ്. കണ്ണു തുറന്നവൾ കിടക്കുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല. അവൾ പറയുന്നു, വരും വരും. ആരാ പറഞ്ഞു വരില്ലെന്ന്? അദ്ദേഹം വരും. എത്ര നല്ലവനാണ് അദ്ദേഹം, എത്രമാത്രം നല്ലവനാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. വരുമ്പോൾ ആ പെൺകുഞ്ഞിനെ ആരെയും കാണിക്കരുത്, അദ്ദേഹത്തെ കാണിക്കരുത്. അതിനെ ഒരു നേഴ്സിന് കൊടുത്തേക്കു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ മകനെ വിളിക്കൂ, അവൻ ആഹാരം കൊടുക്കൂ. കൊടുത്തില്ലേ?
1: ഇങ്ങനെ 3-4 ദിവസം ഏറ്റക്കുറച്ചിലില്ലാതെ ഈ രോഗം നിലനിൽക്കുകയാണ്. 4-ാം ദിവസം വെളുപ്പിന് ഡോക്ടർ ചെന്ന് പറഞ്ഞു, സാർ, ഭാര്യയ്ക്ക് സുഖമുണ്ട്. അവൾ മരിക്കുമെന്ന് കരുതിക്കിടന്ന അദ്ദേഹത്തിന് ഈ വാർത്ത കേട്ടപ്പോൾ നിരാശ തോന്നി. ബ്രോൺസ്കി വന്നു. അലക്സി അയാളെ വിളിച്ചു, മിസ്റ്റർ ബ്രോൺസ്കി, വരൂ, ഇരിക്കൂ. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് കശാപ്പ് ചെയ്യാൻ കരുതിയവനാണ് ഞാൻ. വിവാഹമോചനത്തിന് തീരുമാനമെടുത്തവനാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ 4 ദിവസത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയിൽ ഞാൻ എന്റെ തീരുമാനങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു. അന്നയ്ക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അവളെ സ്വീകരിക്കാൻ പോകുന്നു. അവളെ മാത്രമല്ല, കുഞ്ഞിനെയും. ബ്രോൺസ്കി, നിങ്ങൾക്ക് പോകാം. ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. എത്ര നിസ്സാരനായി തീർന്നു ഞാൻ ആ മഹൽ വ്യക്തിത്വ സന്നിധാനത്തിൽ എന്നോർപ്പു ഞാൻ. ബ്രോൺസ്കി സ്വന്തം വീട്ടിൽ കിടക്കമുറിയിൽ വെച്ചിരിക്കുന്ന അന്നയുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് വിലപിക്കുന്നു. ഇല്ല, ലഭിക്കില്ല എനിക്കിനി അന്നയെ, എല്ലാം ഉപേക്ഷിച്ചു നേടിയോരന്നയെ. നാളെ ഞാൻ എങ്ങനെ എന്റെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കുന്നു? അന്നയുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മിത്രങ്ങളെയെല്ലാം ഞാൻ ശത്രുക്കളാക്കി. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജോലി വലിച്ചെറിഞ്ഞു. ഇപ്പോഴിതാ അന്നെ, നീ എനിക്ക് അന്യായി. നീ ഇല്ലാത്ത ജീവിതം, അവമാനം പേറിക്കൊണ്ടുള്ള ഈ ജീവിതം, ഇതേക്കാൾ ഭേദം അൽജന കൈത്തോക്കെടുത്ത് മാറോട് ചേർത്തു. അതിന്റെ കാഞ്ചി കളിച്ചു പോയി. അപ്രതീക്ഷിതമായി രക്തക്കളത്തിൽ കിടന്ന് അയാൾ ഞരങ്ങുന്നു. ആൾക്കാർ ഓടിക്കൂടി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവരകത്ത് കിടന്നു. ഡോക്ടർ പറഞ്ഞു, പേടിക്കാനില്ല, പേടിക്കാനില്ല, ബ്രോൺസ്കി മരിക്കില്ല. അലക്സി തന്റെ ഓഫീസിൽ ക്രിസ്തുദേവന്റെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുന്നു.

സ്റ്റീഫൻ അകത്ത് കടന്നു ചെന്നു. അല്ല, സ്റ്റീഫൻ എപ്പോ വന്നു? കുറച്ചേരമായി, ഞാൻ അന്നയെ കണ്ടു സംസാരിച്ചു. ഓഹോ, അവൾ എന്ത് പറഞ്ഞു? അവൾ ദുഃഖിതയാണെന്ന് പറയുന്നു. അവൾ മാത്രമല്ല, എങ്കിൽ അളിയൻ ഒരു കാര്യം ചെയ്യും, അവൾക്ക് വിവാഹമോചനം അനുവദിക്ക്. അളിയന് സ്വയം കിട്ടുമല്ലോ. സ്റ്റീഫൻ, ഈ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല. അത് അവൾ കൂടുതൽ ചീത്തയാകാൻ അനുവാദം കൊടുക്കുകയാണ്. ഒരു വർഷം അവന്റെ കൂടെ, പിന്നെ മറ്റൊരുത്തന്റെ കൂടെ, ഇല്ലെങ്കിൽ അവൻ മറ്റൊരുത്തിയുടെ കൂടെ. വിവാഹമോചനത്തിന് ഞാൻ തയ്യാറായതാണ്, പക്ഷെ അവൾക്കൊരു നിർബന്ധം, മകനെ വേണം. സ്റ്റീഫൻ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവൾ നയിക്കാൻ പോകുന്ന അവിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തിനിടയിൽ എന്റെ മകന്റെ സ്ഥാനം എന്തായിരിക്കും? അവൻ അവിടെ ഒരു അധികപ്പറ്റായിരിക്കില്ലേ? അതെനിക്ക് സഹിക്കാനാവില്ല. അല്ല, അതിനൊരു കാര്യം ചെയ്യും, അളിയൻ മകനെ സംരക്ഷിച്ചോളൂ, അവളെ വിട്ടേക്കണം. അലക്സി അല്പനേരം നിശബ്ദനായിരുന്നു. സ്റ്റീഫൻ, ശരി, ഞാൻ ആ നിർദ്ദേശം പരിഗണിക്കുന്നു. സ്റ്റീഫൻ പോയി. നമ്മുടെ ആത്മഹത്യക്കാരനുണ്ടല്ലോ ബ്രോൺസ്കി, ഡോക്ടറോട് ചോദിക്കുന്നു. ഈ മുറി ഉണങ്ങാൻ ഇനിയും അധിക ദിവസം വേണോ ഡോക്ടർ? ഇതൊന്ന് ഉണങ്ങിക്കിട്ടിട്ട് വേണം എനിക്ക് സ്ഥലം വിടാൻ. ഏ ബ്രോൺസ്കി, നിങ്ങൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അന്നയെ തിരിച്ചു കിട്ടാൻ പോകുന്നു. ആര് പറഞ്ഞു? സ്റ്റീഫനാണ് എന്നോട് പറഞ്ഞത്. ബ്രോൺസ്കി നേരെ അന്നയുടെ വീട്ടിലേക്ക് പറഞ്ഞു. അയാൾ ചെന്ന് അവളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു, എത്ര മോഹിച്ച സമാഗമം ഞാൻ വസന്തമായി. അവളയുടെ മാറിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു.

അന്നെ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറും, അഭിപ്രായം മാറും, അതിനുമ്പോ നമുക്ക് സ്ഥലം വിടണം. അന്നയും റോൺസ്കിയും കുഞ്ഞും പരിവാരങ്ങളും പീറ്റേഴ്സ്ബർഗ് വിട്ടു. അവർ സ്വിറ്റ്സർലൻഡിലെത്തി. അലക്സിയും മകനും മാത്രം വീട്ടിൽ. ആ മകൻ അവന്റെ ട്യൂഷൻ മിസ്സസിനോട് ചോദിക്കും, അമ്മ എവിടെ പോയി? അമ്മ അമ്മ മരിച്ചുപോയെന്ന് വിചാരിച്ചോളൂ. അമ്മ മരിച്ചില്ല, അമ്മ മരിക്കില്ല, എന്റെ അമ്മ മരിക്കില്ല, എനിക്കറിയാം, എനിക്കറിയാം. രണ്ടു മാസം കഴിഞ്ഞു അന്നയും കാമുകനും തിരിച്ചെത്തി പീറ്റേഴ്സ്ബർഗിലെ ഒരു ഹോട്ടലിൽ താമസം. അന്നെ ഭർത്താവിന് എഴുതി, എനിക്ക് വിവാഹമോചനം അനുവദിക്കൂ. മറുപടിയില്ല. എനിക്ക് എന്റെ മകനെ കാണണം. മറുപടിയില്ല. അയ്യോ, നാളെ എന്റെ മകന്റെ ജന്മദിനമാണ്.

അടുത്ത ദിവസം അവൾ കുറെ ജന്മദിന സമ്മാനങ്ങളുമായി വീട്ടിലെത്തി. ആരുമറിയാതെ അവൾ അകത്ത് കടന്നു. മകന്റെ കിടക്കമുറിയിലെത്തി അവൻ ഉണർന്നു കിടക്കുന്നു. മോനെ, അമ്മ, അമ്മ! അവൻ പിടിഞ്ഞെണീച്ചു അമ്മയെ വാരിപ്പുണർന്നു. അമ്മയോടെ പോയിരുന്നു, അമ്മ എന്തിനാ കരയുന്നത്? അമ്മയോടെ പോയിരുന്നു. ഇതിനിടെ ഒരു ബാല്യക്കാരി കയറി വന്നു. കൊച്ചമ്മേ, അദ്ദേഹം ഉണർന്നു വന്നാൽ ഞങ്ങൾക്ക് വഴക്ക്. ഇറങ്ങിപ്പോകൂ കൊച്ചമ്മേ, ഇറങ്ങിപ്പോകൂ. അവൾ മകനെ കടത്തി ഒരു ചുഴലിക്കാറ്റ് മാതിരി താഴേക്ക് പോയി. അലക്സി ഉറക്കമുണർന്ന് പുറത്തേക്ക് വരികയായിരുന്നു. അദ്ദേഹം കണ്ടത് മകന്റെ കിടക്കമുറിയും താഴേക്ക് ഇറങ്ങി വരുന്ന അന്നയ. അന്നയെ കണ്ട് അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു. അവൾ മെല്ലെ ഇറങ്ങി ഓടിപ്പോയി വണ്ടി കയറി വണ്ടി വിട്ടു പോയി. കുഞ്ഞിന് കൊണ്ടുപോയ സമ്മാനങ്ങൾ വണ്ടിക്കകത്ത് തന്നെ മറന്നിരിക്കുന്നു. ഹോട്ടലിലെത്തി. ഹോട്ടലിന്റെ മുറ്റത്ത് നിൽക്കുന്നു ബ്രോൺസ്കി. നീ എവിടെയായിരുന്നു? എവിടെ പോയെന്ന് ഞാൻ അറിയാതെ അവിടെ പോയെന്ന്. ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ പോയി. ഇവിടെ നിനക്കൊരു കുഞ്ഞില്ലേ കാണാൻ? ഞാൻ എന്റെ മകനെ കാണാൻ പോയി. ഓഹോ, കണ്ടോ? കണ്ടു. മകനെ മാത്രം. അന്നേ, നിനക്ക് ഇപ്പോഴും നിന്റെ മകനോടും ഭർത്താവിനോടും സ്നേഹമുണ്ടല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കും എന്റെ കുഞ്ഞിനോട് ഇത്തിരി സ്നേഹമുണ്ട്. എന്റെ കുഞ്ഞിനെ എന്റെ പേര് ചേർത്ത് വിളിക്കാൻ ഇപ്പോഴും എനിക്ക് അനുവാദമില്ല. മര്യാദയ്ക്ക് നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞേര്, മര്യാദയ്ക്ക് വിവാഹമോചനം അനുവദിക്കില്ലെങ്കിൽ അത് വല്ലതും അനുഭവിക്കുന്നു പറഞ്ഞേര്. ഞാനെന്ത് വേണം? എത്ര കത്തെഴുതി, ഒന്നിനും മറുപടിയില്ല. ആളുകളൊക്കെ എന്നെ ആക്ഷേപിക്കുന്നു, ചെല്ലുന്നതൊക്കെ ആളുകൾ കാർക്കിച്ചു തുപ്പുന്നു. നമുക്ക് ഈ ടൗണിൽ നിന്ന് പോകാം. എവിടെ പോകാനാണ്? നിങ്ങളുടെ എസ്റ്റേറ്റിൽ പോയി താമസിക്കാം, ആരും അറിയില്ലല്ലോ. നല്ല നിർദ്ദേശം. ഗ്രാമാന്തരീക്ഷം.

മടുത്തു, ഞാൻ ടൗണിൽ ഒന്ന് പോയി വരട്ടെ. അഞ്ചു ദിവസം കഴിഞ്ഞ് ആറാം ദിവസം രാവിലെ ഇവിടെ എത്തിയിരിക്കും. ഓ, നിന്റെ മുഖം മങ്ങി. നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ പോകുന്നില്ല? നമ്മൾ പോകുന്നില്ലപ്പാ. എന്നെ എന്റെ പൊന്നല്ലേ, ഒന്ന് ചിരിക്കൂ. ചിരിക്കൂ. അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അയാൾ പോയി. ആറാം ദിവസവും ബ്രോൺസ്കെ കണ്ടില്ല. അവൾ കുഞ്ഞിന് സുഖമില്ല എന്നൊരു കള്ളക്കമ്പി കൊടുത്തു. പെട്ടെന്ന് അയാൾ വന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞു. അന്നേ, ഞാൻ നാളെ രാവിലെ മോസ്കോയിൽ എത്തേണ്ട ഒരു കാര്യം. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് പുറപ്പെടണം. അവിടെ ഞാനൊരു പുതിയ വീട് വാങ്ങാൻ പോകുന്നു. പിന്നെ ആ പദ്ധതി പറഞ്ഞു നിൽക്കാൻ അവൾ സമ്മതിച്ചില്ല. നിങ്ങൾ ഉടനെ പോകുന്നല്ലേ? ആറു ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, ഉടനെ പോകാൻ പോകുന്നു. സത്യം പറയൂ, നിങ്ങൾക്ക് എന്നെ മടുത്തോ? എങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളൂ. എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു വന്നത് നിങ്ങളെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും എന്ന് കരുതിയാണ്. നിങ്ങളും ഇങ്ങനെ ആയാൽ നീ കരയാതെ. അയാൾ അവളെ കൂടെ കൊണ്ടുപോയി. പക്ഷേ പട്ടണ ജീവിതത്തിൽ ബ്രോൺസ്കി അവൾ അയാളിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്നകന്ന് പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു ദിവസം അയാൾ വന്നില്ല, വീട്ടിൽ വന്നില്ല. ചോദ്യം ചെയ്തപ്പോൾ അയാൾ ക്ഷോഭിച്ചു വീട്ടിൽ ഇറങ്ങിപ്പോയി.

അവൾക്ക് പേടിയായി. അവളൊരു കുറിപ്പെഴുതി, എനിക്ക് ഭയമാകുന്നു, വേഗം തിരിച്ചു വരൂ. ആ കുറിപ്പ് അവൾ വേലക്കാരനെ ഏൽപ്പിച്ചു. അവനതും കൊണ്ടുപോയി പെട്ടെന്ന് മടങ്ങി വരികയും ചെയ്തു. കൊച്ചമ്മ, അദ്ദേഹം മറ്റു വണ്ടി കയറിപ്പോയി, നമ്മുടെ വണ്ടി ഇങ്ങ് തിരിച്ചയച്ചു. അമ്മയുടെ നാട്ടിൽ പോയതായിരിക്കും. നിനക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോകാൻ അറിയുമോ? വേണ്ട, നീ പോകണ്ട, ഞാൻ തന്നെ പോയി കളയാം. ആ കുതിരവണ്ടി വീട്ടിന്റെ ഗേറ്റ് കടന്നപ്പോൾ അവൾ ആലോചിച്ചു, ഈ മനുഷ്യൻ എങ്ങനെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു ഈശ്വര.

റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ തയ്യാറായി നിൽക്കുന്നവൾ പെട്ടെന്ന് വണ്ടി കടന്നു. ആ വണ്ടി നീങ്ങി. ധാരാളം യാത്രക്കാരുണ്ട്, അവൾ മാത്രം ഏകാഗിനിയാണ്, ഉച്ചതിയാണ്. തന്നോടൊപ്പം യാത്ര ചെയ്യുന്നത് മനുഷ്യരെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നിയത്

0: അവൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിൽ വണ്ടി നിന്നു. വേഗം അവൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. പോർട്ടർമാർ ചുറ്റും കൂടി. കൊച്ചമ്മ പെട്ടി വലുത് എടുക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ബ്രോൺസ്കി, ഓ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വണ്ടിക്ക് ഇവിടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റേഷൻ വിട്ടല്ലോ. കൂടെ രണ്ടു മൂന്ന് പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഓഹോ, ഈ വിധത്തിലാണ് ഞങ്ങൾ നമ്മൾ കണ്ടത്. ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴെന്നെ വലിച്ചെറിഞ്ഞതും റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഞാൻ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യും. എന്നെ തേടി വരുമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഇന്ന് പ്രതികാരം ചെയ്യും. ഒരു ഗുഡ്സ് ട്രെയിൻ പാഞ്ഞു വരുന്നു. അവൾ ആ ട്രെയിനിന്റെ മുമ്പിൽ എടുത്ത് ചാടി. ആ ഗുഡ്സ് ട്രെയിൻ അതിവേഗം പാഞ്ഞുപോയി. ആ സ്റ്റേഷൻ കടന്നു പോകുന്ന ട്രെയിൻ അവസാനത്തെ കമ്പാർട്ട്മെന്റ് പിൻഭാഗത്തുള്ള ചുവന്ന ലൈറ്റ് ഒരു ജീവിതത്തിന് കൊണ്ടിട്ട പൂർണ്ണ വിരാമം പോലെ കാണപ്പെടുന്നു. അതും മറഞ്ഞു. അവിടെ അവസാനിക്കുന്നു അന്നാ കരീനിന.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്ന കരിനീന എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അരിങ്ങോടേരുമായി താരോമൽ ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി കിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തീരി പൂമറിഞ്ഞു വെട്ടി അങ്കപ്പരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിയ കണയിൽ മുറിഞ്ഞു വീണു മച്ചുനൻ ചന്തു ചതി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സ്ആപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സ്ആപ്പ് ഗീതത്തിലൂടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ലവ് ആജ്കൽ എന്ന ചിത്രത്തിനു വേണ്ടി പ്രീതം സംഗീതം നൽകി ഇർഷാദ് കാമിൽ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് അജിത് സിംഗ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം ഏക് വില്ലൻ. സംഗീതം നൽകിയിരിക്കുന്നത് അങ്കിത് തിവാരി. രചന മനോജ് മുണ്ടാഷീർ. ആലാപനം അങ്കിത് തിവാരി.

മസക്കലിൽ ഇനി മിഷൻ മജൂർ എന്ന ചിത്രത്തിനു വേണ്ടി തനിഷ് പക്ഷി സംഗീതം നൽകി ഷാബിർ അഹമ്മദ് രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ജുബിൻ നർട്ടിയാൽ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ബോഡിഗാർഡ് എന്ന ചിത്രത്തിനു വേണ്ടി പ്രീതം സംഗീതം നൽകിയ ഗാനം. രചന നീലേഷ് മിശ്ര. ആലപിച്ചിരിക്കുന്നത് ആഷ്കി ക്ലിന്റൺ സെറേജോ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ബാർ ബാർ ദേഖോ എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി, കുമാർ രചന നിർവഹിച്ച ഗാനം.

ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ശേഖർ സംഗീതം നൽകിയ ഗാനം. രചന അമിതാഭ് ഭട്ടാചാര്യയും നിരഞ്ജന അയ്യങ്കറും. ആലപിച്ചിരിക്കുന്നത് വിശാൽ ഡെറ്റ്ലിനി, ഹൻസിക അയ്യർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം അഹിംസയുടെയും സമാധാനത്തിന്റെയും പാതയിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ പൌരാവകാശങ്ങൾക്കായി പോരാടിയ വിശ്വപ്രസിദ്ധ നേതാവാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ നേടിയ അദ്ദേഹം 1964 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി ആദരിക്കപ്പെട്ടു. എന്നാൽ ഈ മഹാനായ നേതാവ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും അവിടുത്തെ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ പിൽക്കാല പ്രസംഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും എത്ര പേർക്കറിയാം. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ അഗാധമായ വിശ്വാസമർപ്പിച്ചിരുന്ന കിങ് 1959 തന്റെ വിഖ്യാതമായ ഇന്ത്യ സന്ദർശനം നടത്തിയത്. ഈ യാത്രയെ ഒരു ടൂറിസ്റ്റ് സന്ദർശനമായല്ല, മറിച്ച് ഒരു തീർത്ഥാടനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒരു മാസം നീണ്ട സന്ദർശനത്തിനിടയിൽ അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി കൂടിക്കാഴ്ച നടത്തി. 1959 ഫെബ്രുവരി 22 അദ്ദേഹം ഭാര്യ കൊറേറ്റ സ്കോട്ട് കിങ്ങിനൊപ്പം തിരുവനന്തപുരത്തെത്തി. അന്നത്തെ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അവർക്കായി ഉച്ചവിരുന്നൊരുക്കിയിരുന്നു. തിരുവനന്തപുരത്തെ താഴ്ന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ സന്ദർശിക്കവെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായത്. കിങ്ങിനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഇപ്രകാരം പറഞ്ഞു: കുട്ടികളെ, അമേരിക്കയിൽ നിന്ന് വന്ന നിങ്ങളെപ്പോലുള്ള ഒരു അസ്പൃശ്യ വ്യക്തിയെ, അതായത് എ ഫെലോ അൺടച്ചബിൾ ഫ്രം USA, ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഈ വിശേഷണം കേട്ട് കിങ് നടുങ്ങിപ്പോയി. സ്വയം ഒരു അസ്പൃശ്യനെന്ന് വിളിക്കപ്പെടുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം കിങ് ചിന്തിക്കാൻ തുടങ്ങി. അമേരിക്കയിലെ തന്റെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തു. ഒരു ഹോട്ടലിൽ മുറികിട്ടാത്തതും കറുത്ത വർഗക്കാർ ബസിന്റെ പിന്നിലേക്ക് തള്ളപ്പെടുന്നതും തന്റെ കുട്ടികൾക്കായി വേർതിരിക്കപ്പെട്ട സ്കൂളുകളുള്ളതും അദ്ദേഹം ഓർത്തു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു: അതെ, ഞാനൊരു അസ്പൃശ്യനാണ്. അമേരിക്കയിലെ ഓരോ നീഗ്രോയും അസ്പൃശ്യനാണ്. ഈ അനുഭവം 6 കിങ് തന്റെ ഉള്ളിൽ സൂക്ഷിച്ചു. പിന്നീട് 1965 അറ്റ്ലാന്റയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഈ തിരുവനന്തപുരം യാത്രയെക്കുറിച്ച് വാചാലനായി. ജാതി വ്യവസ്ഥയും വർണ്ണവിവേചനവും ഒരേപോലെ മനുഷ്യന്റെ അന്തസ്സിനെ ഹനിക്കുന്നവയാണെന്ന് അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ഗാന്ധിജി ഹരിജനങ്ങളെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിച്ചതിനെയും അയിത്തത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളെയും കിങ് ആദരവോടെ സ്മരിച്ചു. തിരുവനന്തപുരത്തെ സന്ദർശനത്തിന് ശേഷം കിങ് പോയത് കന്യാകുമാരിയിലേക്കാണ്. അവിടുത്തെ സൂര്യാസ്തമയത്തിന്റെ ഭംഗിയെക്കുറിച്ച് അദ്ദേഹം തന്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ അവർ ബാംഗ്ലൂരിലേക്ക് വിമാനം കയറി. ഈ സന്ദർശനത്തിന്റെ 50 2009 അദ്ദേഹത്തിന്റെ മകൻ മാർട്ടിൻ ലൂഥർ കിങ് 3 തിരുവനന്തപുരത്തെത്തി പിതാവിന്റെ ഓർമ്മകൾ പുതുക്കിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഔചിത്യം മറന്നുപയോഗിച്ച ഒരു വാക്ക് വാസ്തവത്തിൽ ലോകചരിത്രത്തിലെ 2 വലിയ വിവേചനങ്ങളെ, ജാതി വ്യവസ്ഥയെയും വർണ്ണവിവേചനത്തെയും കൂട്ടിയിണക്കാൻ കിങ്ങിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വലിയ സത്യം ലോകം അംഗീകരിക്കണമെന്ന കിങ്ങിന്റെ സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വിദ്യാർത്ഥികളും ലഹരിയും ഇത് പഠനത്തെയും ഭാവിയെയും എങ്ങനെ തകർക്കുന്നു എന്നതിനെക്കുറിച്ച് കേൾക്കാം. ഒപ്പം കുടുംബ ബന്ധങ്ങളിലെ കനൽ, ലഹരി ഒരു വീട്ടിൽ വരുത്തുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നും കേൾക്കാം. വിദ്യ അഭ്യസിക്കേണ്ട ഈ പ്രായത്തിൽ ലഹരിയുടെ ലോകത്തേക്ക് വീണുപോകുന്ന ഓരോ വിദ്യാർത്ഥിയും സ്വന്തം ഭാവിയെ മാത്രമല്ല തങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളെ കൂടിയാണ് തകർത്തെറിയുന്നത്. സ്കൂളുകളിലും പ്രത്യേകിച്ചും കോളേജ് ക്യാമ്പസുകളിലും ലഹരിയുടെ വ്യാപനം ഇന്ന് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു. തുടക്കത്തിൽ ലഹരി ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ കൂളാകാനുള്ള ഒരു മാർഗമായിട്ടോ ആയിരിക്കും വിദ്യാർത്ഥികൾ കാണുന്നത്. പുതിയ കൂട്ടുകാരുമായുള്ള സൗഹൃദം, പീർ പ്രഷർ, കൂട്ടുകാരുടെ സമ്മർദ്ദം, വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, പരീക്ഷാ സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിലേക്ക് നയിച്ചേക്കാം. ചെറിയ തോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങളിലോ കഞ്ചാവിലോ തുടങ്ങുന്ന ഈ ശീലം വളരെ പെട്ടെന്ന് തന്നെ കടുപ്പമേറിയ മയക്കുമരുന്നുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠനം താളം തെറ്റുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ശ്രദ്ധക്കുറവ് അഥവാ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. ലഹരി വസ്തുക്കൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്നു. ലഹരി ഉപയോഗിച്ച ശേഷം ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ പോലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഓർമ്മശക്തി കുറയുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് നശിക്കുന്നു. രണ്ടാമത്തേത് വിദ്യാഭ്യാസപരമായ തകർച്ചയാണ്. തുടർച്ചയായ ശ്രദ്ധക്കുറവ് കാരണം പരീക്ഷകളിൽ മാർക്ക് കുറയുന്നു. ഹോംവർക്കുകൾ ചെയ്യാനോ അസൈൻമെന്റുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാനോ കഴിയാതെ വരുന്നു. സ്കൂളിൽ നിന്നുള്ള ദീർഘമായ അവധിയെടുക്കൽ ഒടുവിൽ പഠനം തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്കെത്തുന്നു. ചിന്താശേഷിയുടെ നഷ്ടമാണെടുത്തത്. ഒരു പ്രശ്നത്തെ യുക്തിപരമായി സമീപിക്കാനുള്ള കഴിവും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാനുള്ള കഴിവും ലഹരി നശിപ്പിക്കുന്നു. നാളെ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ നിമിഷത്തിലെ സന്തോഷത്തിനു വേണ്ടി മാത്രം ജീവിക്കാൻ ഇതവരെ പ്രേരിപ്പിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പലപ്പോഴും അക്രമ സ്വഭാവത്തിലേക്ക് നയിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് ശൗര്യത്തോടെ സംസാരിക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക, നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക, മോഷണം നടത്തുക, മറ്റ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക, സ്കൂളിലെ വസ്തുക്കൾ നശിപ്പിക്കുക തുടങ്ങിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ലഹരി വാങ്ങാനും വിതരണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഉൾപ്പെടുകയും ഇതവരുടെ ഭാവിയിൽ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെ ലഹരി ഉപയോഗം ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ പ്രശ്നമെന്നതിലുപരി കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള തകർച്ചയിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വീട്ടിലെ ഒരംഗം ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ആ വീട് ശാന്തമായ ഒരിടമല്ലാതായി മാറുന്നു. അതൊരു കനൽ നിറഞ്ഞ അന്തരീക്ഷമായി മാറുന്നു. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിക്ക് പണം കണ്ടെത്താൻ വേണ്ടി കള്ളം പറയേണ്ടി വരുന്നു. വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കേണ്ടി വരുന്നു. തുടർച്ചയായ കള്ളങ്ങൾ കേട്ട് രക്ഷിതാക്കൾക്ക് കുട്ടിയോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇത് കുട്ടിയും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കുന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്ഥാനത്ത് ഭയവും സംശയവും കടന്നുവരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിക്ക് അവരുടെ ആസക്തി നിലനിർത്താൻ വലിയ തുക ആവശ്യമായി വരുന്നു. വീട്ടിലെ സമ്പാദ്യം മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നു. ചികിത്സാ ചെലവുകൾ, നിയമപരമായ ഫീസുകൾ എന്നിവ കൂടിയാകുമ്പോൾ കുടുംബം കടക്കണിയിലാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മറ്റു കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ പോലും മുടങ്ങാൻ ഇത് കാരണമാകും. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ പെരുമാറ്റം കാരണം വീട്ടിലെ മറ്റംഗങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ദുഃഖം, സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അപമാനം എന്നിവ കാരണം വിഷാദരോഗത്തിന് അടിമപ്പെടാം. മകനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർ നിസ്സഹായരായി പോകുന്നു. ലഹരിക്ക് അടിമയായ സഹോദരന്റെ പെരുമാറ്റം കാരണം മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നവർക്ക് തോന്നാം. വീട്ടിലെ വഴക്കുകളും ബഹളങ്ങളും കാരണം അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുകയും ഭയം കാരണം ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ലഹരി ഉപയോഗിക്കുന്ന പങ്കാളിയിൽ നിന്ന് ശാരീരികമായോ മാനസികമായോ ഉള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇത് കുടുംബജീവിതം നരകതുല്യമാക്കുന്നു. ലഹരിയുടെ ലോകത്തേക്ക് വഴുതി വീണ ഒരു വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ആദ്യം രക്ഷിതാക്കളാണ് ഉണരേണ്ടത്. കുട്ടിയോട് ദേഷ്യത്തോടെയല്ല, മറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക. നിനക്ക് എന്ത് പ്രശ്നമാണുള്ളത്, എന്നോട് തുറന്നു പറയാൻ മടിക്കരുത് എന്ന് പറയുക. അവരെ കുറ്റപ്പെടുത്താതെ പ്രശ്നം പരിഹരിക്കാൻ കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകുക. ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഉടൻ തന്നെ ഒരു കൗൺസിലറുടെയോ സൈക്യാട്രിസ്റ്റിന്റെയോ ഡി അഡിക്ഷൻ സെന്ററിന്റെയോ സഹായം തേടുക. വീട്ടിൽ സ്നേഹവും സമാധാനവും വിശ്വാസവുമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കാതെ എന്നാൽ സ്നേഹം കുറയ്ക്കാതെ അവരെ പിന്തുണയ്ക്കുക. വിദ്യാർത്ഥികളുടെ ഭാവിയും കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ലഹരി എന്നത് ഒരു താൽക്കാലിക സന്തോഷമല്ല, മറിച്ച് ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കെണിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

തമിഴകത്തിൽ ഇനി ഭൈരവ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സന്തോഷ് നാരായണൻ, രചന വൈരമുത്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: സുരക്ഷിതത്വം. മനുഷ്യൻ ജീവിതം എന്ന മഹായുദ്ധം നടത്തുന്നത് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള ഉപയുദ്ധങ്ങളിൽ അവൻ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തിനും ഏതിനും ഉണ്ടാവണം അത്യന്തം സുരക്ഷിതമായ ഒരു താവളം. തിരിച്ചറിവില്ലാത്ത മൃഗങ്ങൾ പോലും ഗുഹകളെ ആശ്രയിക്കുന്നു. പക്ഷികൾ ഏറ്റവും നല്ല ഭാവനയോടെ കൂടുകൾ കെട്ടുന്നു. പാമ്പുകൾ മാളങ്ങൾ കണ്ടെത്തുന്നു. രാജാവിന്റെ കാര്യത്തിൽ ദൃഢമായ ഒരു കോട്ടയോട് ചേർന്നതും ഏറ്റവും സുരക്ഷിതവുമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഉറച്ചു നിന്നുകൊണ്ട് വേണം യുദ്ധം തുടങ്ങാനെന്ന് പറയുന്നു. ആഴമുള്ള ജലാശയത്തിൽ കിടക്കുന്ന മുതല അതിശക്തനാണ്. മറ്റു ജന്തുക്കളെയെല്ലാം നിസ്സാരമായി അത് കീഴടക്കുന്നു. അവിടെ ആർക്കും അതിന് ജയിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അതേ മുതല തന്നെ കരയിൽ വന്നു പെട്ടാലോ മറ്റു ജന്തുക്കൾ അതിനെ നിഷ്പ്രയാസം കീഴടക്കി കളയുന്നു. അതിനാൽ നിലനിൽപ്പിന്റെ സ്ഥാനം പരമപ്രധാനം. താമര നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ സൂര്യനും ജലവും ബന്ധുക്കളായി വർത്തിക്കുന്നു. സ്ഥാനം തെറ്റി കരയിൽ വീണാലോ അതേ സൂര്യൻ തന്നെ കൊടും വെയിൽ കൊണ്ട് കരിയിച്ചു കളയുന്നു. വെള്ളം അതിനെ അഴുക്കിക്കളയുന്നു. സ്ഥാനം തെറ്റരുത്. സുരക്ഷിതമായ സ്ഥാനം വേണം. നിൽക്കേണ്ടിടത്ത് നിൽക്കാൻ പഠിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജയം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മെയ് 10-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1774 മെയ് 10 ലോക ചരിത്രഗതിയെ സ്വാധീനിച്ച സുപ്രധാന സംഭവങ്ങളിൽ പ്രമുഖമായ ഫ്രഞ്ച് വിപ്ലവത്തിന് പശ്ചാത്തലമൊരുക്കിയ ലൂയി 16-ാമൻ ഫ്രാൻസിലെ രാജാവായി സിംഹാസനാരൂഢനായിരിക്കുന്നു. 1857 മെയ് 10 ശിപ്പായി ലഹള, ഇന്ത്യൻ കലാപം എന്നിങ്ങനെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ഉത്തരേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1933 മെയ് 10 ബെർലിൻ നഗരത്തിൻ്റെ ഹൃദയഭാഗം ബേബേൽ പ്ലാറ്റ്സ്, നാസി ഭ്രാന്തന്മാർ രാജ്യമെങ്ങും അക്ഷരവിരുദ്ധ താണ്ഡവം നടത്തുന്ന കാലം. രാത്രി ഓപ്പൺ പ്ലാറ്റ്സ് എന്ന നഗര ചത്വരത്തിൽ 40,000 നാസി യുവാക്കൾ തടിച്ചുകൂടി. പാട്ടും കൂത്തുമായി, വാദ്യഘോഷമായി, തവിട്ടുകുപ്പായക്കാരായ നാസിപ്പടയുടെ മധ്യത്തിൽ 25,000 പുസ്തകങ്ങൾ കൂന കൂട്ടിയിട്ട് ദേ കത്തിക്കുന്നു. പുസ്തകദഹനം പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാകാം. മഴ പെയ്യുന്നു. തീ അണയാതിരിക്കാൻ അഗ്നിശമനസേന പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നു. കൊടും ക്രൂരത, പുസ്തകദഹനം. 1940 മെയ് 10 അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളെ തുടർന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിരിക്കുന്നു. 1994 മെയ് 10 കറുത്ത വർഗത്തിൻ്റെ ആഗോള വിമോചന നായകൻ, ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര സേനാനി, വർണ്ണവിവേചന നയങ്ങൾക്കെതിരെ സഹന സമരങ്ങൾ നയിച്ച ഗാന്ധി ശിഷ്യൻ, മനുഷ്യാവകാശ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ധീരനായ നായകൻ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आप ये महत्वपूर्ण.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. 102 MLA പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
3: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ശാസ്ത്ര കൗതുകം.
6: മരണാനന്തര പരിശോധനകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭീതിയോടെയും സങ്കടത്തോടെയും മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ് വെർച്വൽ ഓട്ടോപ്സി അഥവാ ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം. മൃതദേഹം കീറി മുറിക്കാതെ തന്നെ മരണകാരണം കണ്ടെത്താൻ സഹായിക്കുന്ന ഈ നൂതന സാങ്കേതിക വിദ്യ ഫോറൻസിക് മെഡിസിൻ രംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിലെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വെർച്വൽ ഓട്ടോപ്സിയിൽ ശരീരം സ്പർശിക്കാതെ തന്നെ പരിശോധന പൂർത്തിയാക്കുന്നു. CT സ്കാനിംഗ്, MRI എന്നീ സ്കാനിംഗ് രീതികൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ ആയിരക്കണക്കിന് ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്നു. ഈ ഡിജിറ്റൽ ചിത്രങ്ങൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് മരണകാരണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. മൃതദേഹത്തിൽ മുറിവുകളോ മാറ്റങ്ങളോ വരുത്താതെ പരിശോധന നടത്താമെന്നത് ബന്ധുക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. പല മതവിശ്വാസങ്ങളും മൃതദേഹം കീറിമുറിക്കുന്നതിനെ എതിർക്കുന്ന സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് മണിക്കൂറുകൾ വേണ്ടിവരുമ്പോൾ ഡിജിറ്റൽ സ്കാനിംഗ് വെറും 10 മുതൽ 20 മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാം. ഇത് മൃതദേഹം വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സഹായിക്കുന്നു. സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ അസ്ഥിഭംഗങ്ങൾ, രക്തസ്രാവം, ആന്തരിക മുറിവുകൾ എന്നിവ ഡിജിറ്റൽ ചിത്രങ്ങളിലൂടെ വളരെ കൃത്യമായി കണ്ടെത്താം. സ്കാൻ ചെയ്ത ചിത്രങ്ങൾ വർഷങ്ങളോളം ഡിജിറ്റൽ ഫയലുകളായി സൂക്ഷിക്കാം. ഭാവിയിൽ കേസ് പുനരന്വേഷിക്കണമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരില്ല. സ്കാൻ ചെയ്ത വിവരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്താം. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സർവകലാശാലയിലാണ് ഈ സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിച്ചത്. ഇന്ത്യയിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ് ഈ സംവിധാനം ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിലവിൽ വാഹന അപകടങ്ങൾ, സ്വാഭാവിക മരണങ്ങൾ എന്നിവയിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. എല്ലാ മരണങ്ങളിലും വെർച്വൽ ഓട്ടോപ്സി മാത്രം മതിയാകില്ല. വിഷാംശം ശരീരത്തിൽ ചെന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അവയവങ്ങളിലെ കോശ പരിശോധനയ്ക്കും ചിലപ്പോൾ സാധാരണ പോസ്റ്റ്മോർട്ടം തന്നെ വേണ്ടിവരും. സങ്കീർണമായ കൊലപാതക കേസുകളിൽ കൂടുതൽ തെളിവുകൾക്കായി ഫിസിക്കൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമാണ്. കൂടാതെ ഈ ഡിജിറ്റൽ റിപ്പോർട്ടുകൾക്ക് കോടതികളിൽ പൂർണ്ണ നിയമസാധുത ലഭിക്കുന്നതിനായി നിലവിലെ നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. വൈദ്യശാസ്ത്രവും സാങ്കേതികവിദ്യയും കൈകോർക്കുമ്പോൾ മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് പരിഹാരമാകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വെർച്വൽ ഓട്ടോപ്സി. മൃതദേഹങ്ങളോടുള്ള മാനുഷികമായ ആദരവും ശാസ്ത്രീയമായ കൃത്യതയും ഒരുപോലെ ഉറപ്പുവരുത്തുന്ന ഈ സംവിധാനം വരുംകാലങ്ങളിൽ ഇന്ത്യയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

സ്ത്രീ പുരുഷനേക്കാൾ കുറച്ചെങ്കിലും താഴെ നിൽക്കണമെന്ന് ഏതെങ്കിലും മതം ശഠിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കുക, ആ മതം പ്രാകൃതമാണ്. അതേക്കാൾ പരിഷ്കൃതമായ പലതും നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാനുണ്ട്. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, അങ്ങനെ എന്തെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ വികസനങ്ങൾ. ഓർക്കുക, അതിനൊന്നും സ്ത്രീയെ ദുർബലയാക്കുന്ന മതങ്ങൾക്ക് സാധിക്കുകയില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: സമ്മർദ്ദത്തെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് അമിഗ്ഡല, പ്രീ ഫോണ്ടൽ കോർട്ടക്സ് എന്നിവയെക്കുറിച്ചാണ്. വൈകാരിക പ്രതികരണങ്ങളുടെയും യുക്തിയുടെയും കേന്ദ്രങ്ങളാണിവ. എന്നാൽ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അതിശയകരമായൊരു പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗത്തെക്കുറിച്ചാണ് ഏറ്റവും പുതിയ ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ സൂചന നൽകുന്നത്. അതാണ് സെറിബെല്ലം. ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. എന്നാൽ ഈ സെറിബെല്ലം എങ്ങനെയാണ് നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സെറിബെല്ലം കേവലം നിങ്ങളുടെ നടത്തം നിയന്ത്രിക്കുന്നത് മാത്രമല്ല, സമ്മർദ്ദത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, ആ പ്രതികരണങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടായിരിക്കണം, ഒപ്പം ആ സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരം എത്ര വേഗത്തിൽ ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തും എന്നതിനെയും ഇത് രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളുടെ സമയക്രമത്തെ സെറിബെല്ലം സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എത്ര വേഗത്തിൽ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ എത്ര വേഗത്തിൽ സങ്കടത്തിൽ നിന്ന് കരകയറുന്നു എന്നതിലെല്ലാം സെറിബെല്ലത്തിന് പങ്കുണ്ട്. സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ആ പ്രതികരണത്തിന്റെ തീവ്രതയെ സെറിബെല്ലം രൂപപ്പെടുത്തുന്നു. ചിലർക്ക് ചെറിയൊരു കാര്യത്തിൽ പോലും അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? സെറിബെല്ലം ഈ വൈകാരിക സിഗ്നലുകളെ എത്രത്തോളം ഫിൽട്ടർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഗവേഷണത്തിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം ഇതാണ്. സെറിബെല്ലം നിങ്ങളുടെ ശാരീരികമായ ചലനങ്ങളെ എങ്ങനെയാണോ പ്രവചിക്കുന്നത്, അതായത് ഒരു പന്ത് പിടിക്കാൻ കൈ എത്ര ദൂരേക്ക് നീട്ടണം, അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെയും പ്രവചിക്കും. ഈ പ്രവചന സംവിധാനം അമിതമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ താളം തെറ്റുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങൾ യാന്ത്രികവും അമിതവും ശാന്തമാക്കാൻ അസാധ്യമായതുമായി മാറാൻ സാധ്യതയുണ്ട്. സമ്മർദ്ദം യാന്ത്രികമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നതിനു മുൻപ് തന്നെ സെറിബെല്ലം ആ വൈകാരിക പ്രതികരണം പ്രവചിക്കുകയും അതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് എന്റെ സമ്മർദ്ദ പ്രതികരണങ്ങൾ വളരെ വേഗത്തിൽ എന്റെ നിയന്ത്രണത്തിന് അതീതമായി സംഭവിക്കുന്നു എന്ന് തോന്നുന്നത്. ഈ ഓട്ടോമാറ്റിക് പ്രതികരണങ്ങൾക്ക് പിന്നിൽ താളം തെറ്റിയ സെറിബെല്ലം സർക്യൂട്ടുകൾക്ക് പങ്കുണ്ടാകാം. ശാരീരിക ചലനങ്ങൾ പോലെ നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളും സെറിബെല്ലത്തിൽ ഒരുതരം ശീലമായി സംഭരിക്കപ്പെടാം. ഇത് കാരണമാണ് മുൻപ് സ്ട്രെസ് നൽകിയിരുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ബോധപൂർവമല്ലാത്ത പ്രതികരണം ഉണ്ടാകുന്നത്. ഈ പുതിയ ഗവേഷണം നൽകുന്ന പ്രയോജനകരമായ ഉൾക്കാഴ്ച ഈ മറഞ്ഞിരിക്കുന്ന സർക്യൂട്ടുകളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും എന്നതാണ്. സെറിബെല്ലം ബാലൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ബോധപൂർവമായ ശ്വാസമെടുക്കൽ വ്യായാമങ്ങൾ, യോഗ അല്ലെങ്കിൽ ശരീരത്തിന്റെ തുലനം ആവശ്യമുള്ള ലളിതമായ ചലനങ്ങൾ എന്നിവ പരിശീലിക്കുന്നത് സെറിബെല്ലത്തെ ശാന്തമാക്കാൻ സഹായിച്ചേക്കാം. ഈ പുതിയ ശീലങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ സെറിബെല്ലം തെറ്റായ വൈകാരിക പ്രവചനങ്ങൾ നടത്തുന്നതിനു പകരം ശാന്തമായ പ്രതികരണങ്ങൾ പ്രവചിക്കാൻ പുനർപരിശീലിപ്പിക്കപ്പെടാം. നിങ്ങളുടെ സമ്മർദ്ദം പ്രതികരണങ്ങൾ വളരെ വേഗത്തിലോ യാന്ത്രികമായോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിങ്ങളുടെ സെറിബെല്ലത്തിനൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറ് എത്ര സങ്കീർണമാണ്, നമ്മുടെ ഈ പുതിയ അറിവ് ഉപയോഗിച്ച് നമ്മുടെ സമ്മർദ്ദത്തെ കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാലൻസ് വീണ്ടെടുക്കാനും ശ്രമിക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സാലോ മേ സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയ കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥക്കോ പ്രമോട്ട് കർ രഹേ ഹൈ. ഐസേ തമാം പ്രയാസോ കെ കാരണ ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജ സങ്കട കാ സാമന കർ രഹാ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭി മാംഗ് ഹൈ പെട്രോൾ ഡീജൽ ഗ്യാസ് ഐസി ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കളത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ഡിസനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ഡിസനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു.

0: രണ്ട് സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ യു പി നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1 സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. 15 ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി 13 ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3 സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ആഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സൌരോർജ്ജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ 91.2 FM.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ബോംബെ രവി, ആലാപനം KJ യേശുദാസ്.

ചിത്രം അയാൾ കഥ എഴുതുകയാണ്. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ. ആലാപനം എം ജി ശ്രീകുമാറും സുജാതാ മോഹനും.

ഇനി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ആലാപനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന്.

കളിത്തോഴി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് വയലാർ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ. രചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ. ആലാപനം അമ്പിളിയും പത്മിനി വാര്യറും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

ബയോസ്കോപ്പിൽ അടുത്തതായി ധനം എന്ന ചിത്രത്തിലെ ഗാനം രചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല, എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സംഗീതത്തിന്റെ മന്ത്രകോടി ചാർത്തിയ ഗന്ധർവൻ എസ് പി വെങ്കടേഷിനെ കുറിച്ച് കേൾക്കാം. കൗമാര യൗവനങ്ങളുടെ മധുര സ്മരണകളെ എത്രയൊക്കെ തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും പശ പോലെ ഹൃദയത്തിൽ പറ്റിപ്പിടിക്കുന്ന അനേകം ഗാനങ്ങൾ നെയ്തെടുത്ത സംഗീത സമ്രാട്ടാണ് എസ് പി വെങ്കടേഷ്. മലയാളത്തിന്റെ മണ്ണിൽ ജനിച്ചില്ലെങ്കിലും മലയാളിയുടെ സ്വപ്നവും പ്രണയവും വിരഹവും ആവേശവും സംഗീതത്തിലൂടെ ഇത്രമേൽ ആഴത്തിൽ മുദ്രപ്പെടുത്തിയ മറ്റൊരു കലാകാരനുണ്ടാവില്ല. 1985 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തെ സ്വന്തം ഈണങ്ങളിൽ തളച്ചിട്ട ആ പ്രതിഭയുടെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. ആ കാലം ശരിക്കും ഒരു വെങ്കടേഷ് യുഗം തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹം ഒരുക്കിയ ഓരോ ഈണവും കേവലം ശബ്ദങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ വികാരങ്ങളുടെ പരിഭാഷകളായിരുന്നു. ബസ്സിലും ജീപ്പിലും കല്യാണ വീടുകളിലും ഒരുപോലെ മുഴങ്ങിക്കേട്ട ആ പാട്ടുകൾ നമ്മുടെ ജീവിതയാത്രയുടെ ഭാഗമായി മാറി. ഇന്നും കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ ആ സംഗീതം ഒരു കുളിർ കാറ്റുപോലെ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തും. മരണത്തിനു മുൻപിലും പ്രഭമങ്ങാതെ നിൽക്കുന്ന ആ സംഗീത നക്ഷത്രങ്ങൾ മലയാളിയുടെ ആത്മാവിൽ എന്നെന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും.

മഞ്ഞൻ കണങ്ങൾ വീഴുന്ന ഊട്ടിയിലെ പ്രഭാതങ്ങൾക്കും പ്രണയത്തിന്റെ ഇളം ചൂടുള്ള സായാഹ്നങ്ങൾക്കും വെങ്കടേഷ് നൽകിയ ഈണങ്ങൾ ഇന്നും മങ്ങാത്ത ചായക്കൂട്ടുകൾ പോലെയാണ്. കിളുക്കം പോലുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഓരോ മലയാളി ഹൃദയവും എത്രയോ തവണ ഏറ്റുപാടിയിരിക്കുന്നു. ഓരോ ഗാനവും സിനിമയിലെ സന്ദർഭങ്ങളെ അവിസ്മരണീയമാക്കുക മാത്രമല്ല, സ്വതന്ത്രമായ കാവ്യാനുഭൂതിയായി നമ്മുടെ ഉള്ളിൽ പടരുകയും ചെയ്തു. വെസ്റ്റേൺ ഓർക്കസ്ട്രേഷന്റെ സാധ്യതകളെ മലയാള തനിമയുമായി ഇത്ര മനോഹരമായി ചേർത്തുവച്ച മറ്റൊരു സംഗീതജ്ഞൻ വിരളമാണ്. വയലിൻ തന്ത്രികളിൽ അദ്ദേഹം വിരിയിച്ച മാന്ത്രികത നമ്മുടെ കൗമാര പ്രണയങ്ങൾക്ക് പശ്ചാത്തല സംഗീതമായി മാറി. ഏകാന്തമായ രാത്രികളിൽ ഒരു മൂളിപ്പാട്ടായെങ്കിലും നാം വെങ്കടേഷിന്റെ ഗാനങ്ങളെ കൂട്ടുപിടിക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകില്ല. ഇത്രയേറെ ജനപ്രിയമായ പാട്ടുകൾ ഒരേ കാലയളവിൽ നൽകാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ സാക്ഷ്യപത്രമാണ്. മറവിയുടെ ആഴങ്ങളിലേക്ക് ഒലിച്ചു പോകാത്ത ഈ ഗാനങ്ങൾ വരും തലമുറകൾക്കും ഒരു വിസ്മയമായി തുടരും.

വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു എസ് പി വെങ്കടേഷിന്റെ സംഗീത ലോകമെന്ന് ഓരോ ചലച്ചിത്രവും നമ്മോട് വിളിച്ചു പറയുന്നു. ഒരേ ചിത്രത്തിൽ തന്നെ ശാന്തമായ താരാട്ടും ചടുലമായ നൃത്തഗാനങ്ങളും ഒരുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു സിദ്ധി തന്നെയുണ്ടായിരുന്നു. നാടോടി എന്ന സിനിമയിലെ ജുംബ ജുംബ എന്ന ഗാനത്തിന് മോഹൻലാൽ വച്ച ചടുലമായ ചുവടുകൾ ഇന്നും നമ്മുടെ കണ്ണിലുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ താലോലം പൂമ്പൈതലേ എന്ന അതിമനോഹരമായ താരാട്ടിലൂടെ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ മാതൃവാത്സല്യം നിറച്ചു. ഈ വൈരുദ്ധ്യങ്ങളെ ഇത്രമേൽ ഇഴചേർക്കാൻ സാധിക്കുന്നത് സംഗീതത്തെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു മാന്ത്രികന് മാത്രമാണ്. സിനിമയുടെ കഥാഗതിയെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിഞ്ഞ ഈണങ്ങൾ അക്കാലത്തെ വിജയങ്ങളുടെ പ്രധാന കാരണമായി. ഓരോ പാട്ടിലും ഒളിപ്പിച്ചു വെച്ച ചെറിയ ശബ്ദവ്യതിയാനങ്ങളും ഉപകരണ സംഗീതവും ഇന്നും പഠന വിഷയമാക്കേണ്ടതാണ്. ആ സംഗീത പ്രവാഹം മലയാളിയുടെ കാതുകളിൽ എന്നെന്നും ഒരു നീരുറവ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും.

മലയാള ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം ഓരോ വരികൾക്കും അദ്ദേഹം നൽകിയ ജീവശ്വാസത്തിൽ പ്രകടമാണ്. തമിഴ്നാടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടും മലയാളിയുടെ മനോഭാവങ്ങളെ എങ്ങനെ ഇത്ര കൃത്യമായി തൊട്ടറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അത്ഭുതകരമാണ്. പി ഭാസ്കരൻ, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയ ഗാനരചയിതാക്കളുടെ വരികൾക്ക് അദ്ദേഹം നൽകിയ ഈണങ്ങൾ മലയാള കവിതയുടെ ചന്തം ചാർത്തിയവയായിരുന്നു. ഓരോ വാക്കിന്റെയും അർത്ഥം ചോർന്നു പോകാതെ, എന്നാൽ സംഗീതത്തിന്റെ ലഹരി ഒട്ടും കുറയാതെ അദ്ദേഹം തന്റെ ധർമ്മം നിർവഹിച്ചു. സ്ഫടികം എന്ന ചിത്രത്തിലെ ഓർമ്മകൾ ഓർമ്മകൾ എന്ന ഗാനം ഇന്നും വിരഹത്തിന്റെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുന്നു. ആ പാട്ടിലെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ ഒന്ന് നനയാറുണ്ട്. സംഗീതം ഒരു സാർവലൗകിക ഭാഷയാണെന്ന് തന്റെ സൃഷ്ടികളിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു. ഓരോ മലയാളിയും സ്വന്തം വീട്ടിലെ ഒരാളെ എന്ന പോലെ വെങ്കടേഷിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു.

പശ്ചാത്തല സംഗീതത്തിന്റെ കാര്യത്തിൽ മലയാള സിനിമയിലെ ഒരു പുതിയ അധ്യായം തന്നെ വെങ്കടേഷ് രചിച്ചു. പാട്ടുകളെക്കാൾ ഉപരിയായി പല സിനിമകളുടെയും ആത്മാവ് അദ്ദേഹം നൽകിയ പശ്ചാത്തല സംഗീതമായിരുന്നു എന്ന് നമുക്കറിയാം. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ തീം മ്യൂസിക് കേൾക്കുമ്പോൾ ഇന്നും നമുക്ക് സിരകളിൽ രക്തം തിളയ്ക്കുന്ന അനുഭവമുണ്ടാകുന്നു. ദേവാസുരം, ധ്രുവം തുടങ്ങിയ സിനിമകളിലെ നായകന്മാരുടെ ഗാംഭീര്യം വർദ്ധിപ്പിച്ചത് വെങ്കടേഷ് ഒരുക്കിയ ആ സംഗീത വിസ്മയമാണ്. ഓരോ സീനിന്റെയും മൂഡ് തിരിച്ചറിഞ്ഞ് അവിടെ നിശബ്ദത വേണോ അതോ സംഗീതം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ വിവേകം അപാരമായിരുന്നു. സംഭാഷണങ്ങളില്ലാത്ത വൈകാരിക രംഗങ്ങളിൽ സംഗീതം കൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞു. ഇന്നും മലയാളത്തിലെ BGM ഹിറ്റുകൾ പരിശോധിച്ചാൽ അതിൽ സിംഹഭാഗവും വെങ്കടേഷിന്റെ പേരിൽ കുറിക്കപ്പെട്ടവയായിരിക്കും. പശ്ചാത്തല സംഗീതം സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു.

0: ഒറ്റക്കമ്പിനാദം.
1: ആധുനിക കാലത്ത് ഡിജിറ്റൽ ലോകത്തും വെങ്കടേഷ് തരംഗം ഒട്ടും കുറയാതെ തുടരുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇൻസ്റ്റഗ്രാം റീൽസുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. പുതിയ തലമുറയിലെ ഗായകർ കവർ വേർഷനുകളുമായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് വെങ്കടേഷിന്റെ മെലഡികളാണ്. തുടരുമെന്ന ചിത്രത്തിൽ ശാന്തമീ രാത്രിയിൽ എന്ന പഴയ പാട്ടിന് മോഹൻലാൽ ചുവടുവെച്ചപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത്. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഒരു കാന്തിക ശക്തി അദ്ദേഹത്തിന്റെ സംഗീതത്തിനുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഒരു കാലഘട്ടത്തെ തളച്ചിട്ട ആ ഈണങ്ങൾ പുതിയ കാലത്തിന്റെ താളത്തിനൊപ്പവും സഞ്ചരിക്കുന്നു. സംഗീതത്തിൽ ഫാഷനുകൾ മാറിയേക്കാം, പക്ഷേ വെങ്കടേഷ് തീർത്ത ആ ശൈലി എന്നും ക്ലാസിക്കായി നിലനിൽക്കും. വരും തലമുറകൾക്കും സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ഈ പാട്ടുകൾ ഒരു വഴികാട്ടിയാകും എന്നതിൽ തർക്കമില്ല.

അതിരുകൾ ഭേദിച്ച സംഗീതയാത്രയായിരുന്നു എസ് പി വെങ്കടേഷിന്റേത് എന്ന് ചരിത്രം രേഖപ്പെടുത്തും. സലീൽ ചൗധരിയും ബോംബെ രവിയും ഇളയരാജയും ചെയ്തതുപോലെ കേരളത്തിന് പുറത്തുനിന്ന് വന്ന് മലയാളിയുടെ ഹൃദയമിടിപ്പായി അദ്ദേഹം മാറി. ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ സൗന്ദര്യം അദ്ദേഹം സമർത്ഥമായി ആവാഹിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കേൾക്കുന്നവർക്ക് അവരവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നു. ആഘോഷവേളകളിൽ ആവേശം പകരുന്ന ഗാനങ്ങളും ഏകാന്തതയിൽ സാന്ത്വനമേകുന്ന മെലഡികളും ഒരുപോലെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ഗാന്ധർവം എന്ന സിനിമയിലെ നെഞ്ചിൽ കഞ്ചബാണമേയും എന്ന പാട്ട് ഇന്നും ഡി ജെ പാട്ടുകളിലെ പ്രധാന ഇനമാണ്. എന്നാൽ അതേ സിനിമയിലെ മാലിനിയുടെ തീരങ്ങൾ എന്ന പാട്ട് പ്രണയത്തിന്റെ അതിലോലമായ വികാരങ്ങളെ തൊട്ടുണർത്തുന്നു. ഈ രണ്ട് ധ്രുവങ്ങളെയും ഒരുപോലെ സ്പർശിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്.

രാത്രിയുടെ നിശബ്ദതയിൽ എസ് പി വെങ്കടേഷിന്റെ ഗാനങ്ങൾ കേൾക്കുന്നത് ഒരു ധ്യാനം പോലെയാണ്. നീ ഉറങ്ങിയോ നിലാവേ എന്ന ഗാനം കേൾക്കുമ്പോൾ പ്രകൃതി പോലും ഒന്ന് നിശ്ചലമാകുന്നത് പോലെ നമുക്ക് തോന്നും. ആ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്ന ആർദ്രത നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും അല്പനേരത്തേക്ക് മാറ്റിവെക്കാൻ സഹായിക്കുന്നു. സംഗീതം എങ്ങനെ വികാരഭേദമാക്കി മാറ്റാമെന്ന് അന്വേഷണത്തിന്റെ ഫലമാണ് വെങ്കടേഷിന്റെ ഓരോ സൃഷ്ടിയും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുണ്ടുകൾ അദ്ദേഹത്തിന്റെ ഈണങ്ങൾ ഏറ്റുപാടുന്നു എന്നത് ആ സംഗീതത്തിന്റെ വിജയമാണ്. വരികൾക്കിടയിലെ മൗനത്തിന് പോലും അദ്ദേഹം സംഗീതം നൽകിയെന്ന് പറയാം. എത്രയൊക്കെ പുതിയ സംഗീത സംവിധായകർ വന്നാലും വെങ്കടേഷ് കാലം ഒരു മായാമുദ്രയായി അവിടെ തന്നെയുണ്ടാകും. മരിച്ചാലും മരിക്കാത്ത സംഗീതമായി അദ്ദേഹം എന്നും മലയാളിയുടെ ഇടനെഞ്ചിൽ കുടിയിരിക്കും.

ബസ്സിലെ ജനൽ സീറ്റിലിരുന്ന് പുറത്തെ മഴ നോക്കുമ്പോഴോ രാത്രിയിലെ ഏകാന്ത യാത്രകളിലോ നാം ഇന്നും വെങ്കടേഷിനെ കൂട്ടുപിടിക്കുന്നു. ആ പാട്ടുകൾ നൽകിയ ഓർമ്മകൾ ഒരിക്കലും മറവി കൊണ്ടുപോകുന്നതല്ല, അവ നമ്മുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സിനിമ എന്ന മാധ്യമത്തിന് സംഗീതം നൽകുന്നതിലുപരി ഒരു ജനതയുടെ സാംസ്കാരിക ജീവിതത്തിന് താളം നൽകുകയായിരുന്നു അദ്ദേഹം. ഓരോ മകരനിലാവിലും അലയുന്ന കാറ്റിലും തുമ്പിപ്പെണ്ണിന്റെ പാട്ടിലും വെങ്കടേഷിന്റെ സംഗീതം ഇനിയും നമ്മെ തേടിയെത്തും. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത പല വികാരങ്ങളും സംഗീതം കൊണ്ട് അദ്ദേഹം അനുഭവിപ്പിച്ചു. ആ ഗന്ധർവൻ ബിണ്ണിലെ സംഗീത സഭകളിലേക്ക് മടങ്ങിയെങ്കിലും അദ്ദേഹം ഭൂമിയിൽ ബാക്കിവെച്ച ഈണങ്ങൾ ഇനിയും പ്രകാശം പരത്തും. അദ്ദേഹത്തിന്റെ വിയോഗം ശാരീരികം മാത്രമാണ്, പക്ഷേ സംഗീതം ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല.

എസ് പി വെങ്കടേഷ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ ഉള്ളിൽ ആദ്യം വരുന്നത് 1000 മനോഹര ഗാനങ്ങളാണ്. ഇത്രയധികം ഹിറ്റുകൾ ഇത്ര കുറഞ്ഞ കാലയളവിൽ നൽകിയ മറ്റൊരു സംഗീതജ്ഞനെ കണ്ടെത്തുക പ്രയാസമാണ്. ഓരോ സിനിമയിലും അദ്ദേഹം പുലർത്തിയ മൗലികതയും വൈവിധ്യവും ഇന്നും വിസ്മയിപ്പിക്കുന്നതാണ്. മലയാള സംഗീത ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സംഗീത രാജാവിന്റെ സ്മരണകൾക്ക് മുൻപിൽ ഒറ്റക്കമ്പിനാഥം പ്രണാമമർപ്പിക്കുന്നു. അദ്ദേഹം നമുക്ക് നൽകിയ ആ സംഗീത ലഹരി ഇനിയും തലമുറകളിലേക്ക് പടരട്ടെ. ഇവിടെ വാക്കുകൾ അവസാനിക്കുന്നു. പക്ഷേ എസ് പി വെങ്കടേഷിന്റെ സംഗീതം നമ്മുടെ ഉള്ളിലെന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ആ സംഗീത താരകം എന്നും മലയാളിയുടെ ആകാശത്ത് തിളങ്ങി നിൽക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. സി സോമൻ എന്നൊരു എഴുത്തുകാരനെ കുറിച്ച് ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സങ്കടങ്ങളുടെ ഇടയൻ, ചിറകില്ലാ പ്രാവ് എന്നീ നോവലുകൾ എഴുതി. സങ്കടങ്ങളുടെ ഇടയൻ എന്ന നോവലിലെ പ്രതിപാദ്യം കാൾ മാർക്സിന്റെ ജീവിതമാണ്. ആര്യനാട് സ്വദേശിയായിരുന്നു സി സോമൻ. ഇമ്മാനുവേൽ എന്നു പേരിട്ടു എന്നൊരു ചെറുകഥാ സമാഹാരം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2001 മാർച്ച് മാസത്തിലെ മലയാളം വാരികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇന്ന് വായിക്കാനിടയായി. പഴയ മാസികകൾ തിരഞ്ഞു നോക്കുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കയ്യിൽ കിട്ടിയതാണ് വാരികയിൽ സി സോമൻ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ എ നെയിം എന്ന കഥയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഒരു സുന്ദരി യുവതിയെ ഒരു ഓഫീസർ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു. അതിലെന്തിരിക്കുന്നു എന്ന് ശ്രോതാക്കൾ ചോദിച്ചേക്കാം. ശരിയാണ്, വിഷയം വളരെ പരിചിതം. പക്ഷേ ഒട്ടും അത്യുക്തി കൂടാതെ, ഒട്ടും ന്യൂനോക്തി കൂടാതെയാണ് സി സോമൻ ആ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രചനാരീതി വിഷയ പരിചിതത്വത്തെ അപരിചിതത്വമാക്കി മാറ്റുന്നു. സി സോമൻ എന്ന കഥാകൃത്ത് വിട പറഞ്ഞിട്ട് കാലമേറെയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും ജീവിക്കുന്നു. ഈ കഥ എഴുതിയയാൾ എനിക്ക് പരിചിതനും സുഹൃത്തുമായ വ്യക്തിയാണെന്ന് പറയാൻ അഭിമാനം. മലയാള വാരികയിലെ ഈ കഥയ്ക്ക് മരണമില്ല തന്നെ.

ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയായി എന്നൊരു ചൊല്ലുണ്ട്. ഒട്ടകം അങ്ങനെയാണോ എന്നെനിക്കറിയില്ല, എന്നാൽ ചില മനുഷ്യർ അങ്ങനെയാണ്. കച്ചവടത്തിന് ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ ഇവിടുത്തെ നവാബിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു, സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ടെന്തായി? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരൻ നവാബിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. സിയാവുൾ ഹക്ക് ഫൂട്ടോയുടെ കീഴ്ജീവനക്കാരനായിരുന്നു. നല്ല വറുത്ത ചിക്കൻ ഫൂട്ടോ കഴിക്കുമ്പോൾ അത് നോക്കി നിന്ന് ചാളുവ ഒലിപ്പിക്കുന്ന സിയാവുൾ ഹക്കിനെ കുറിച്ച് ഫൂട്ടോയുടെ മകൾ ബേനസീർ ഫൂട്ടോ എഴുതിയിട്ടുണ്ട്. എന്നിട്ടെന്തായി? കഷ്ടകാലത്തിന് സിയാവുൾ ഹക്കിനെ ഫൂട്ടോ സൈനിക ഉദ്യോഗസ്ഥനാക്കി. അധികകാലം കഴിയുന്നതിനു മുമ്പ് ഫൂട്ടോയെ അയാൾ കള്ളക്കേസിൽ കുടുക്കി. കാരാഗ്രഹത്തിൻ്റെ ഭിത്തികളിൽ ഫൂട്ടോയുടെ മുഖം ഇടിച്ചു വികൃതമാക്കി, പിന്നെ തൂക്കിക്കൊന്നു. എങ്ങനെയുണ്ട് ഇവർ ചെയ്യുന്ന ഈ നന്ദികേടിനെ ഒട്ടകത്തോട് സാദൃശ്യപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒട്ടകം ഒരു പാവം മൃഗമാണ്, ഒരു പാവം മൃഗം.

ചങ്ങമ്പുഴയുടെയോ ഇടപ്പള്ളിയുടെയോ പി കുഞ്ഞിരാമൻ നായരുടെയോ കവിതകളിൽ പേര് വച്ചില്ല എന്ന് വിചാരിക്കൂ. രണ്ടു വരി വായിച്ചാൽ മതി, അതാരുടെ വരികൾ എന്ന് പറയാനാവും. ഒ എൻ വി, വയലാർ, ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി എന്നിവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ബഷീറിൻ്റെ കഥയിൽ, തകഴിയുടെ കഥയിൽ, എം ജിയുടെ കഥയിൽ പേര് വച്ചിട്ടില്ല എന്ന് വിചാരിക്കൂ. സംശയം കൂടാതെ നമ്മൾ പറയും ഇതിന്ന ആളിൻ്റെ കഥയാണ് എന്ന്. ജോൺസന്റെയും ജി ദേവരാജൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ സംഗീതത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. പേര് പറയാതെ തന്നെ ആരുടെ സംഗീതമെന്ന് പറയാനാവും. വ്യക്തിത്വ പ്രതിഫലനം എന്ന് പറയുന്നത് ഇതിനെയാണ്. സ്വതസിദ്ധമായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതും ഇതുതന്നെയാണ്. സ്യൂഡോ ആർട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ മിക്കവാറും സ്യൂഡോ ആർട്ടാണ്. കഥ വാരികയിൽ വരും, പലതും ശുപാർശ കൊണ്ടും മറ്റും വരുത്തും എന്ന് പറയുന്നതാണ് ശരി. എന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് വായിക്കൂ വായിക്കൂ എന്ന് സമ്മർദ്ദപ്പെടുത്തും. നല്ല ചിക്കൻ കൊടുത്താൽ ആളുകൾ കട്ടച്ചൽ കുഴിവരെയും പോകുമെന്ന് പറയുന്നതുപോലെ കലയുടെ കന്മത പ്രവാഹമുള്ള കവിതകളും കഥകളും ആളുകൾ അന്വേഷിച്ച് വായിക്കും. പഞ്ചസാരയുടെ ഒരു തരി നിലത്ത് കിടന്നാൽ മതി, ഉറുമ്പുകൾ എവിടെ നിന്നോ അന്വേഷിച്ചു വരും. അതങ്ങനെയാണ്.

തെരഞ്ഞെടുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനുമുള്ള അവസരങ്ങൾ ആളുകൾക്കില്ല. അതിനും മുമ്പേ താല്പര്യമില്ലാത്ത പലതും ഇടിച്ചു കയറി വരികയാണ്, എടുത്തേ തീരൂ എന്ന് നിർബന്ധിക്കപ്പെടുകയാണ്. നിർബന്ധത്തിനിടയിൽ നല്ലതു പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യവും അതെ, ഇരച്ചു കയറി വരികയാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ. ഒരുതരം ഇൻഫർമേഷൻ പൊല്യൂഷൻ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വിധമുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന ചിന്തയേക്കാൾ തനിക്കെങ്ങനെ വൈറലാകാമെന്ന ചിന്തയാണ് ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഏതുവിധവും പ്രശസ്തി എന്ന ചിന്ത, നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും എന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന പ്രശസ്തി നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കുന്നുമില്ല. നെഗറ്റീവ് കാര്യത്തിലൂടെ വൈറലായ ആരെയെങ്കിലും പെട്ടെന്ന് ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നുണ്ടോ? കഴിയില്ല. കാരണം അവർക്കൊന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനാവില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യർക്കാണ് നല്ലതും തീയതും നന്നായി തിരിച്ചറിയാനാവുന്നത്. അതിന് എത്ര ട്രെൻഡായാലും ട്രെൻഡാക്കിയാലും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും നമുക്കറിയാം. അതുപോലും അറിയാത്തവർ സാമൂഹിക മാധ്യമങ്ങളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തു ചെയ്യാനാണ്?

നമ്മൾക്ക് കിട്ടുന്ന ഒരറിവ് നമ്മൾ കരുതുന്നു ഇപ്പോൾ ഇത് നമുക്ക് മാത്രമാണ് അറിയുന്നത് എന്ന്. ഉടൻ നമ്മൾ മറ്റുള്ളവർക്കായി പുതുപുത്തൻ അറിവായി അല്ലെങ്കിൽ ചൂടുള്ള അറിവായി പ്രചരിപ്പിക്കുന്നു. ഇതൊരു ബയാസാണ്. ഉദാഹരണം പറയാം. ദുരന്ത നിവാരണാർത്ഥം പട്ടാളം ബെയ്ലിപ്പാലം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓ, ഉടൻ തുടങ്ങി ബെയ്ലിയുടെ ജീവചരിത്രമടക്കമുള്ള കാര്യങ്ങൾ. താൻ പുതുതായി കേട്ട കാര്യം എല്ലാവർക്കും പുതിയതാണെന്ന ധാരണാ പിശക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കാനേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. പഠിച്ചെഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് മിക്കവാറും കോപ്പി പേസ്റ്റാണ് അല്ലെങ്കിൽ കടപ്പാട്. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിയെന്ന് പഴമക്കാർ പറയും. സാമൂഹിക മാധ്യമങ്ങളെ മലിനപ്പെടുത്തുന്നവരാണ് കൂടുതലും. മലിനമാകും തോറും ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെയാകും. അതാണ് സത്യം.

അതെ, എല്ലാ സിനിമകളും റീവാച്ച് ചെയ്യാനാവില്ല. അതുപോലെ എല്ലാ പുസ്തകങ്ങളും രണ്ടാമത്തെ വായനയ്ക്ക് പറ്റിയൊന്നും വരില്ല. ഒന്നാമത്തെ വായനയ്ക്ക് തന്നെ പറ്റാത്ത പ്രശസ്തിയുള്ള പുസ്തകങ്ങളും ധാരാളമുണ്ട്. അതുപോട്ടെ, ഒന്നുകൂടി വായിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. രണ്ടാമൂഴമാണ്, മഞ്ഞാണ്, ദൈവത്തിൻ്റെ വേർതികളാണ്, മാപ്പും നെയ്പ്പായസവുമാണ്, അടിയും 124 വീണ്ടും വീണ്ടും അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് എത്ര തവണ വേണമെങ്കിലും കേൾക്കാം. ഈ മനോഹര തീരത്ത് എത്ര തവണ വേണമെങ്കിലും ജനിക്കാം. ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ള കാരണം നെരൂദയുടെ ആത്മകഥ ഒന്നുകൂടി മറച്ചു നോക്കിയപ്പോഴാണ്. വെറുതെ മറച്ചു നോക്കിയാൽ അറിയാതെ വായിച്ചു പോവും, പിന്നെ താഴെ വയ്ക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള അനേകം പുസ്തകങ്ങളിലൊന്നാണിത്, കാവ്യാത്മകമായ ആത്മകഥ. ജ്വാലാമുഖ

ചുവരുകൾക്ക് താഴെ മഞ്ഞണിഞ്ഞ മാമലകൾക്കടുത്ത് വലിയ തടാകങ്ങൾക്കിടയിൽ സുരഭിലവും നിശബ്ദവും കെട്ടുപിണഞ്ഞതുമായ കാനനം, ചിലിയിലെ കാട്, അതിൻ്റെ മരിച്ച ഇലകളിൽ കാലുകൾ താണുപോകുന്നു. കനം കുറഞ്ഞ ചുള്ളികൾ ശബ്ദത്തോടെ ഒടിയുന്നു. ഭീമാകാരമാർന്ന വൃക്ഷങ്ങൾ ഉയർന്നു നിൽക്കുന്നു. തണുത്ത കാട്ടിൽ നിന്ന് ഒരു പക്ഷി പറക്കുകയാണ്. ചിറകടിച്ചു പറന്ന് അത് സൂര്യപ്രകാശം തട്ടാത്ത മരക്കൊമ്പിൽ ചെന്നിരിക്കുന്നു. ഓബോ ഗാനോപകരണം പോലെ അത് പാടുന്നു. കാട്ടുപുന്നയുടെ മണവും ബോൾഡോ ചെടിയുടെ സൗരഭ്യവും നാസികയിലൂടെ കടന്ന് ആത്മാവിനെ ആകെ ആവരണം ചെയ്യുന്നു. ചിലിയിലെ ഈ വനത്തിൽ പോകാത്തവർ ഈ ഭൂമിയെ അറിയുന്നതേയില്ല. ഈ ഭൂവിഭാഗത്തിൽ നിന്നാണ്, ഈ ചെളിയിൽ നിന്നാണ്, ഈ നിശബ്ദതയിൽ നിന്നാണ് പാബ്ലോ നെരൂദ വന്നത്. അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു, ലോകത്തെമ്പാടും പാടി നടന്നു. മഹാനായ ആ കവിയുടെ, മഹാനായ ആ മനുഷ്യസ്നേഹിയുടെ മെമേഴ്സ് എന്ന ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ആഹ്ലാദവും വിഷാദവും കണ്ടറിയുന്നു. സത്യസന്ധതയും കാപട്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. സൗന്ദര്യവും വൈരൂപ്യവും ദർശിക്കാനാവുന്നു. രാഷ്ട്രവ്യവഹാരത്തിൻ്റെ ഔത്കൃഷ്ടവും അധമത്വവും ഗ്രഹിക്കും. സർവോപരി കലയുടെ മാന്ത്രിക ശക്തിക്ക് നമ്മൾ വിധേയമാകും. 20-ാം ശതാബ്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മകഥ പാവ്ലോ നെരൂദയുടെ ആത്മകഥ കസാൻഡ്രാസാക്കിസിൻ്റെ ആത്മകഥയെപ്പോലും ബഹുദൂരം അതിശയിച്ചിരിക്കുന്നു. അതാണ് സത്യം. വായിക്കണം, താഴെ വയ്ക്കാൻ തോന്നില്ല.

ഒന്നുകൂടി വായിക്കാൻ തോന്നാത്ത കഥകൾ എഴുതിയിട്ട് എന്ത് കാര്യം? ഒരിക്കൽ കൂടി കേൾക്കാൻ തോന്നാത്ത പാട്ടുകൾ പാടിയിട്ട് എന്ത് കാര്യം? വീണ്ടും വീണ്ടും കാണാൻ തോന്നാത്ത ചിത്രങ്ങൾ വരച്ചിട്ട് എന്ത് കാര്യം? ആവർത്തനത്താൽ വിരസമാകാത്തതായി എന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രകൃതിയും സ്നേഹവും കലയും എന്നാണ് എൻ്റെ പക്ഷം. എത്ര ആവർത്തിച്ചാലും മടുക്കാത്ത കവിത കലയാണ്. കടൽ തീരത്ത് എന്ന കഥ എത്ര ആവർത്തി വായിച്ചു, ഓരോ തവണയും ഓരോരോ അനുഭവങ്ങളാണ് ആ കഥ സമ്മാനിക്കുന്നത്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത എത്ര തവണയായാലും മടുക്കുകയില്ല തന്നെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി എന്ന പാട്ട് കേൾക്കാതിരിക്കാനാവുന്നതെങ്ങനെ? കലയുടെ സ്പർശമുള്ള കഥകൾ ആളുകൾ വായിക്കും, അല്ലാത്തവ വായിപ്പിക്കേണ്ടി വരും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിർബന്ധിക്കേണ്ടി വരും, സ്വയം പ്രചരിപ്പിക്കേണ്ടി വരും. പ്രതിഭാപൂർവമുള്ള രചനയും അഭ്യാസപൂർവമുള്ള രചനയും രണ്ടും രണ്ടാണ്. പ്രതിഭാശാലിയായ അഭിനേതാവിൻ്റെ നാടകമോ സിനിമയോ കാണുന്നത് പോലെ അല്ല അഭ്യാസശാലിയായ ഒരു നടനോ നടിയോ അഭിനയവുമായി നമ്മളുടെ മുമ്പിലെത്തുന്നത്. അത് നമ്മളെ മടുപ്പിക്കും. എന്നാൽ ചില ചലച്ചിത്രങ്ങൾ എത്ര കണ്ടാലും മടുക്കുകയുമില്ല. അതങ്ങനെയാണ്, അതിൽ കലയുടെ സ്പർശമുണ്ട്.

കഥ എഴുതിയത് സുഹൃത്താണെന്ന് കരുതി അത് ബലേഭേഷ് എന്ന് പറയരുത്. അടുത്ത സുഹൃത്താണ് സിനിമ ചെയ്തത് എന്ന് കരുതി അത്യുദാത്തം എന്നും പറയരുത്. അങ്ങനെയൊരു ട്രെൻഡ് ഇപ്പോഴുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരസ്പരം പൊക്കൽ. ഒരാളിൻ്റെ പുസ്തകം അയാൾ സാമൂഹിക മാധ്യമത്തിൽ പരിചയപ്പെടുത്തുന്നു. തമ്പും ലവും ഹഗ്ഗും കൊണ്ടുള്ള ഇമോജികളുടെ പ്രളയമാണ് പിന്നെ ലൈക്കുകളുടെ ഘോഷയാത്രയും. ഇതിൽ എത്ര പേർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. പരസ്പരം പുകഴ്ത്തലല്ലാതെ മറ്റൊന്നുമില്ല. കഥ എഴുതിയത് സുഹൃത്താണെങ്കിലും കലയുടെ സ്പർശമില്ലെങ്കിൽ മേലാൽ ഇങ്ങനെ എഴുതരുത് എന്ന് പറയാൻ ആർജവമുണ്ടാവണം. പറഞ്ഞാൽ അവർക്കെന്തു തോന്നും എന്ന് ചിന്തിക്കുന്നത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അനാവശ്യമായ പുകഴ്ത്തൽ നല്ല എഴുത്തുകൾക്ക് വിഘാതമാകും. നിശ്ചിതമായി വിമർശിക്കാൻ കഴിഞ്ഞാലേ സൗഹൃദം യാഥാർത്ഥ്യമാകും. സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വിമർശനം സാധ്യമല്ല. വിമർശിച്ചാൽ നിങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് ഒപ്പം നിൽക്കണമെങ്കിൽ വാനോളം പുകഴ്ത്തൽ കൂടിയേ തീരൂ. എങ്കിലും നിരൂപണവും വിമർശവുമാണ് കലയെ സംശുദ്ധീകരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല.

ഉദാത്ത കലയ്ക്ക് മാത്രമേ ജീവിതത്തെ സ്വാധീനിക്കാനാവൂ. മാക്ബെത്തും ഹാംലറ്റും ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നു, ലാമിറാബിലെ സ്വാധീനിക്കുന്നു. ഗീതാഞ്ജലിയും കാരമസോവ് സഹോദരന്മാരും നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. കാരണം അവ അത്യുദാത്ത കലയാണ്. അത്രയൊന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ സെൻസിനെ തൊടുന്ന കഥകളും കവിതകളും നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. മലക്കോട്ടൈ വാലിബൻ പോലുള്ള അത്യുദാത്ത ചിത്രങ്ങൾ എപ്പോഴും വേണമെന്നില്ല. അത്യാവശ്യം സെൻസിനെ തൊടുന്ന ചലച്ചിത്രങ്ങൾ, അത് പ്രതീക്ഷിക്കുക എന്നത് ആസ്വാദകന്റെ അവകാശമാണ്. സുഖദം ഈ നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ചിരിയെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്വപ്നം കാണാം. രാത്രി സ്വപ്നങ്ങളാകട്ടെ, പകൽ സ്വപ്നങ്ങളാകട്ടെ, ചിരിച്ചുകൊണ്ട് കാണാം. കൂടെ ഉണ്ടായിരുന്നത് മധുജൻ. സന്തോഷം.